0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച. കൊലവർഷം 1202, ചിങ്ങമാസം 21 തിരുവാതിര നക്ഷത്രം. വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. ഒരു സാഹചര്യത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മളെ തന്നെ മാറ്റാൻ നമ്മൾ വെല്ലുവിളിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. കാലാവസ്ഥയോ ചുറ്റുമുള്ള മനുഷ്യരോ സാഹചര്യങ്ങളോ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. എന്നാൽ ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പൂർണ്ണമായും നമ്മുടെ കൈകളിലാണ്. കാര്യങ്ങൾ മാറിയില്ല എങ്കിലും പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനെ നേരിടാൻ നമുക്ക് ശീലിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമുക്കെല്ലാം അറിയാവുന്നതും എന്നാൽ നാം ഓർക്കാത്ത ജീവിതത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുന്ന, അങ്ങനെ നടക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ടാവാം. എന്നാൽ അവസാനം ഇപ്രകാരമുള്ള ആളുകൾക്ക് സങ്കടം പങ്കുവയ്ക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. നാം നമുക്ക് ചുറ്റുമുള്ളവരെ നല്ലവർ, ചീത്തയാളുകൾ എന്നൊക്കെ തരംതിരിച്ചു കാണാറുണ്ട്. എന്നാൽ എല്ലാവരും നല്ലവരായിരിക്കില്ലെങ്കിലും എല്ലാ വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാവും. ഒരിക്കലും ഒരാളെക്കുറിച്ച് ഒരു സ്ഥിരമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്ത ആളുകളോട് വ്യത്യസ്തമായ രീതികളിലാണ് പെരുമാറുന്നത്. ജീവിതം പലപ്പോഴും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. നമ്മളെ സഹായിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്ന പലരും നമ്മെ കൈയൊഴിയുമ്പോൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലർ ദൈവദൂതനെ പോലെ നമ്മുടെ സഹായത്തിനെത്തുന്നത് കാണാം. ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ആർക്കും സാധിക്കും. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇവ രണ്ടും. ഉപദേശിക്കാൻ 100 പേരുണ്ടാകുമ്പോഴും ഒരാവശ്യത്തിന് സഹായിക്കാൻ ആ കൂട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാകണമെന്നില്ല. അതാണ് ജീവിതത്തിലെ മറ്റൊരു വൈരുദ്ധ്യം. ചിലപ്പോഴൊക്കെ എങ്കിലും ജീവിതത്തിൽ ഏറെ പറയാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങളിൽ പോലും മൗനം അവലംബിക്കാൻ ശീലിക്കുന്നത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും സമ്പന്നരാകണമെന്നില്ല. എന്നാൽ നമ്മുടെ കഴിവിനൊത്ത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഒരു നേരത്തെ അന്നമാണെങ്കിൽ അത്യുത്തമം. ആവശ്യക്കാർക്ക് നൽകുന്ന ദാനം ഒരു വിത്തിൽ നിന്ന് വലിയൊരു മരം വളരുന്നത് പോലെ പല മടങ്ങായി ആ വർദ്ധിച്ച് നമ്മിലേക്ക് തന്നെ തിരികെ എത്തുന്നു. കർമ്മം എന്നതൊരു വലിയ കാര്യമാണ്. കർമ്മം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇനി പറയുന്നത് പോലെ അങ്ങനെയൊരു സമയം വരും. അന്ന് ചില ആളുകൾ നമ്മോട് മോശമായി പെരുമാറിയതിൽ ഖേദിക്കും. നമ്മളെ വെറും നേരം പോക്കിനു വേണ്ടി സമീപിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ നമ്മോടുകൂടി സ്നേഹത്തിന്റെ പേരിൽ നമ്മെ തളർത്തുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കുക തന്നെ വേണം. നാം നന്നായി വിയർക്കണം. അത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മാത്രമാകരുത്, നമ്മുടെ വിജയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാവണം. പിന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, മറ്റുള്ളവർ പറയുന്നതിനുപരി നമ്മുടെ മനസാക്ഷി പറയുന്ന കാര്യങ്ങൾ കൂടി. പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങളാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്! സ്ഥിതപ്രജ്ഞനാകുക എന്നതാണ് ഇതിനുള്ള ഒരു പരിഹാരം. അതായത് വിജയത്തിലും പ്രശംസയിലും പരിഹാസത്തിലും ഒരുപോലെ മാനസികാവസ്ഥ നിലനിർത്തുക എന്നത്. ശാന്തരായി വർത്തിക്കുക, അപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വസ്ഥത കെടുത്തില്ല. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാൻ കുറച്ച് ഇരുട്ട് ആവശ്യമാണ്. ധാരാളം ധനം സമ്പത്ത് കയ്യിലുണ്ട് എന്നത് മാത്രം, അതുകൊണ്ട് മാത്രം ആരും പൂജിക്കപ്പെടുന്നില്ല. നാം എല്ലാം ഏറ്റവും കാംക്ഷിക്കുന്നത് സമ്പത്താണ്. എന്നാൽ വിദ്യയില്ലാത്തവർ എത്ര സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചാലും പൂജിക്കപ്പെടുന്നില്ല. എന്നാൽ കുലമഹിമയും സമ്പത്തും ഇല്ലെങ്കിലും ഒരു വിദ്യാസമ്പന്നൻ ദേവന്മാർക്കൊപ്പം പൂജിക്കപ്പെടുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് നാം എല്ലാം സത്യം പറയണം എന്നാണ്. എന്നാൽ ആർക്കും അപ്രിയ സത്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമല്ല. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രകൃതിയിലെ ഓരോ ജീവനും അതിൻ്റെതായ സമയമുണ്ട്. എവരി ഡോ ഹാസ് ഇറ്റ് ഡേ എന്ന് കേട്ടിട്ടില്ലേ? വിതച്ച വിത്തുകൾ വളർന്ന് മരമായി അത് മറ്റുള്ളവർക്ക് തണലേകുന്നതും നാം ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനം പൂവണിയുന്നതും നമുക്കായി നിശ്ചയിക്കപ്പെട്ട ആ വസന്തകാലത്തായിരിക്കും. ഇപ്പോൾ ശരത്കാലമാണെന്ന് കരുതി വ്യാകുലപ്പെടേണ്ടതില്ല. വസന്തകാലത്തിന് ഉടനെ മടങ്ങിയെത്താതിരിക്കാനാവില്ല. ക്ഷമയോടെ നമ്മുടെ നല്ല സമയത്തിനായി കാത്തിരിക്കുക. ചില വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാം. മനോഹരമായ വസ്ത്രധാരണം നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയേക്കാം. എന്നാൽ അതോടൊപ്പം മനോഹരമായ സ്വഭാവവും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ മാറുന്നത്. നമുക്ക് ഈ ഭാവസുന്ദരമായ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 6-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു വിധി പ്രസ്താവം നടന്നത് 2018 സെപ്റ്റംബർ 6-നാണ്. പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തെ കുറ്റകരമാക്കിയിരുന്ന ബ്രിട്ടീഷ് കാലത്തെ IPC 377 പരസ്പര സമ്മതപ്രകാരമുള്ള മുതിർന്നവരുടെ ലൈംഗികതയുടെ കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ വിധിയിലൂടെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ LGBTQ+ സമൂഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും മനുഷ്യാവകാശ പോരാട്ടത്തിലും നിർണായകമായ കുതിച്ചുചാട്ടമായിരുന്നു ഇത്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ വിജയകരമായ ലോകം ചുറ്റിയുള്ള സമുദ്രയാത്ര പൂർത്തിയാക്കി സ്പാനിഷ് കപ്പലായ വിക്ടോറിയ സ്പെയിനിൽ തിരിച്ചെത്തിയത് 1522 സെപ്റ്റംബർ 6-നാണ്. സാഹസിക നാവികനായ ഫെർഡിനൻഡ് മഗല്ലന്റെ നേതൃത്വത്തിൽ 1519 5 കപ്പലുകളുമായി തുടങ്ങിയ യാത്രയിൽ യാത്രക്കിടയിൽ മഗല്ലൻ കൊല്ലപ്പെട്ടെങ്കിലും ജുവാൻ സെബാസ്റ്റ്യൻ എൽ കാനോയുടെ നേതൃത്വത്തിൽ 18 നാവികരും വിക്ടോറിയ കപ്പലും മാത്രമാണ് ഭൂമി ചുറ്റി തിരിച്ചെത്തിയത്. ലോകവ്യാപകമായി ദശലക്ഷക്കണക്കിന് കുട്ടികളെ തളർത്തിയ പോളിയോ രോഗത്തിനെതിരെയുള്ള വാക്സിൻ വികസനത്തിൽ വലിയ നാഴികക്കല്ല് കുറിച്ച ഓറൽ പോളിയോ വാക്സിൻ ഡോക്ടർ ആൽബർട്ട് സാബിൻ വിജയകരമായി പരീക്ഷിച്ചറിഞ്ഞ വിവരങ്ങൾ പുറത്തുവന്നത് സെപ്റ്റംബർ ആദ്യവാരത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ലോകമെമ്പാട് നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഇത് വഴിതെളിച്ചു. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന വോയേജർ 1 ബഹിരാകാശ പേടകം നാസ ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിച്ചത് 1977 സെപ്റ്റംബർ 6-നാണ്. വ്യാഴം, ശനി എന്നീ ബാഹ്യഗ്രഹങ്ങളുടെ അത്ഭുതകരമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ആദ്യമായി അയച്ച ഈ പേടകം നിലവിൽ സൗരയൂഥത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്റർസ്റ്റെല്ലാർ ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ക്യാമറ കണ്ണുകളിലൂടെ ലോക സിനിമയുടെ ഭാഷയും വ്യാകരണവും തിരുത്തിക്കുറിച്ച ദാർശനികൻ, ഹോളിവുഡ് ഉൾപ്പെടെയുള്ള ആഗോള സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച ജാപ്പനീസ് സിനിമയുടെ മഹാനായ ശില്പി. ഇന്ന് സെപ്റ്റംബർ 6, ലോക സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്ര സംവിധായകൻ അഖിരാ കുറസോവയുടെ ഓർമ്മദിനം. 1910 മാർച്ച് 23 ജപ്പാനിലെ ടോക്കിയോയിലാണ് അദ്ദേഹം ജനിച്ചത്. ചിത്രരചനയിൽ താൽപര്യമോടെ കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് 7-ാം കലയായ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു. 1950 പുറത്തിറങ്ങിയ റാഷോമോൺ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരേ സംഭവത്തെ വ്യത്യസ്ത വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ലോക സിനിമയിൽ തന്നെ വലിയൊരു വിപ്ലവത്തിന് വഴിവെച്ചു. തുടർന്ന് 7 സാമുറായി, ത്രോൺ ഓഫ് ബ്ലഡ്, യോൻജിംബോ, റൺ, ഡ്രീംസ് തുടങ്ങി അവിസ്മരണീയമായ ഒട്ടനവധി ക്ലാസിക് സിനിമകൾ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചു. സ്റ്റീവൻ സ്പിൽബർഗ്, ജോർജ് ലുക്കാസ്, മാർട്ടിൻ സ്കോർസസെ തുടങ്ങിയ ലോക പ്രശസ്ത ഹോളിവുഡ് സംവിധായകരെ പോലും ഏറെ സ്വാധീനിച്ച ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. അക്കാദമി അവാർഡ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ദൃശ്യഭംഗി കൊണ്ടും മാനവികത നിറഞ്ഞ പ്രമേയങ്ങൾ കൊണ്ടും സിനിമയെ പുതിയൊരു ഉയരത്തിലേക്ക് നയിച്ച അപൂർവ പ്രതിഭ അഖിര കുറസോവയുടെ പവിത്രമായ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാൾക്കിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇൻഫോ@7ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ആലത്തൂർ ICDS പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ 101 അംഗണവാടികളിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണം ചെയ്യാൻ വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 8 ഉച്ചയ്ക്ക് 1 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0402222247. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലെയും കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനായി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ സെപ്റ്റംബർ 7 രാവിലെ 10 മുതൽ അദാലത്ത് സംഘടിപ്പിക്കും. 3 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും 12 ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയ ഇന്റേൺഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, പ്രൊബേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ സംവിധാനം തുടങ്ങിയ മേഖലകളിലെ വിവിധ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്നതിനാണ് അവസരം. കാലാവധി 6 മാസം, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 10,000 രൂപ. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വകുപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നൽകും. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദം, ഉപരിപഠനത്തിന് പ്രവേശനം കാത്തിരിക്കുന്നവരെയും ഗവേഷണ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 ഒഴിവുകളും ഓരോ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും 2 വീതം, ആകെ 28 ഒഴിവുകളുണ്ട്. ഡയറക്ടറേറ്റിലെ ഇന്റേൺഷിപ്പിനായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസുകളിലെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി സെപ്റ്റംബർ 15. വിവരങ്ങൾക്കും ഗൂഗിൾ ഫോം ലിങ്കുകൾക്കും SWD.Kerala.gov.in സന്ദർശിക്കുക. ഫോൺ 0471-2306-0040. ഒരിക്കൽ കൂടി, 0471-2306-0040. ജില്ലയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൌൺസിലർമാരെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം, കൌൺസിലിംഗ് മേഖലയിൽ മുൻപരിചയം, പ്രതിമാസ ശമ്പളം 20,000 രൂപ. പട്ടികജാതി പട്ടികവർഗം മറ്റു വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 19 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2505-0005. ഒരിക്കൽ കൂടി, 0491-2505-0005. കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫുകളെ നിയമിക്കുന്നു. 5 ഒഴിവുകളുണ്ട്. യോഗ്യത: 8-ാം ക്ലാസ് പാസ്. 2026 ജനുവരി 1 30 മുതൽ 45 വയസ്സ്. ദിവസവേതനം 550 രൂപ. കുഴൽമന്നം ബ്ലോക്ക് പരിധിയിലെ കണ്ണാടി, കുത്തന്നൂർ, തെങ്കുരിശി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുഴൽമന്നം, കോട്ടായി എന്നീ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരാകണം. സെപ്റ്റംബർ 10 രാവിലെ 10 യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2227-4350. ഒരിക്കൽ കൂടി, 0491-2227-4350. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 14 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6 ജില്ലയിലെ 10-ാം തരം പഠന കേന്ദ്രങ്ങളിൽ NILP ഉല്ലാസ് പദ്ധതിയെക്കുറിച്ചും സാക്ഷരതയുടെ പ്രസക്തി എന്ന വിഷയത്തിലും 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ സെമിനാറുകളും ചർച്ചകളും ക്വിസ് മത്സരങ്ങളും നടക്കും. മോയൻ LP സ്കൂളുകളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി ടീച്ചർ സന്ദേശം നൽകും. ലോക സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ 8 ജില്ലയിലെ എല്ലാ തുടർ വിദ്യാകേന്ദ്രങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തുല്യതാ സാക്ഷരതാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. അന്നേ ദിവസം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന സംസ്ഥാനതല സാക്ഷരതാ ദിനാചരണ പരിപാടിയിൽ അട്ടപ്പാടിയിൽ നിന്നും ഗോത്രഭാഷയിൽ കവിത എഴുതി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദ പഠനത്തിന് പാഠ്യവിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പത്താംതരം തുല്യതാ കോഴ്സ് വിജയിയും ഹയർ സെക്കൻഡറി തുല്യതാ ഒന്നാം വർഷ കോഴ്സ് പഠിതാവുമായ അട്ടപ്പാടി പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൊളപ്പടി ഊരിലെ മണികണ്ഠനെയും ജില്ലയിലെ ഏറ്റവും കൂടുതൽ തുല്യതാ രജിസ്ട്രേഷൻ നടത്തിയ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രേരക് പി എ സിൽബിയെയും അനുമോദിക്കും. അട്ടപ്പാടി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഉല്ലാസ് പദ്ധതി രജിസ്ട്രേഷൻ 8 ആരംഭിക്കും. സെപ്റ്റംബർ 11 കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സഹകരണത്തോടെ നടപ്പാക്കുന്ന ദീപ്തി ബ്രെയിൻ സാക്ഷരതാ ക്ലാസുകളുടെ 2 ബാച്ച് ഉദ്ഘാടനം പാലക്കാട് കെ എഫ് ബി ഹാളിൽ കാലത്ത് 10 നടക്കും. 13 തുല്യതാ ഹയർ സെക്കൻഡറി 2 വർഷ പഠിതാക്കളുടെ സംഗമവും ക്ലാസുകളുടെ ഉദ്ഘാടനവും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഇതോടൊപ്പം അതിഥി തൊഴിലാളികൾക്കുള്ള ചങ്ങാതി ക്ലാസുകളുടെ ഉദ്ഘാടനവും നവചേതന പദ്ധതി സർവേയും 13-14 തീയതികളിൽ നടക്കും. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു സംശയം ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ഒരു സ്റ്റേഷനറി ഐറ്റം ഏതാണെന്ന് അറിയാമോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ ഞാൻ, ഈ ഞാനാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, വിചാരിക്കുന്നുണ്ടാവും. അതല്ല, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്റ്റേഷനറി ഐറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പെൻസിൽ എന്നാണ്. എന്ത് ചെയ്താലും ഷാർപ്പൺ ചെയ്യണം, തെറ്റുപറ്റിയാൽ റബ്ബർ കൊണ്ട് മായ്ക്കണം, ഒന്ന് താഴെ വീണാൽ ചിലപ്പോൾ അതിൻ്റെ ലെഡ് പൊട്ടിപ്പോവും, എന്നിട്ടും പരാതിയൊന്നുമില്ല. അങ്ങനെ ഒരു പെൻസിലിനെ ഉണ്ടാക്കി ലോകത്തേക്ക് അയക്കുന്നതിന് മുന്നേ ആ പെൻസിലിനെ ഉണ്ടാക്കിയ ആള് ഈ പെൻസിലിനെ ഇങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തിയിട്ട്, ഡാ ഒരു മിനിറ്റ്, ഇനി നീ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. കുറേ അനുഭവങ്ങൾ നിനക്കുണ്ടാകും, പക്ഷെ പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. അത് മറന്നില്ലെങ്കിൽ നീ വെറും ഒരു പെൻസിലല്ലായിരിക്കും, ലോകത്തിലെ ഏറ്റവും മികച്ച പെൻസിലായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ആ പറഞ്ഞയാള്, പെൻസിൽ ഉണ്ടാക്കിയ ആള് പറഞ്ഞത് പെൻസിലിനോട് മാത്രമല്ല നമ്മളോട് കൂടിയിട്ടാണ്. കാരണം നമ്മുടെ ജീവിതവും ഏതാണ്ട് പെൻസിലിന്റെ അതേ കഥയായിരിക്കും. ഇടയ്ക്ക് പ്രഷർ, ഇടയ്ക്ക് ഷാർപ്പനിങ്, ചിലപ്പോൾ ബ്രേക്ക്, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ആ പെൻസിലിന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. പെൻസിൽ ഉണ്ടാക്കിയാൽ എന്താണ് പെൻസിലിനോട് പറഞ്ഞേക്കണേ എന്ന് നമുക്ക് കേൾക്കാം. കാരണം ചിലപ്പോൾ ഒരു പെൻസിലിനറിയാവുന്ന ജീവിതപാഠം പോലും ഒരു മനുഷ്യൻ പഠിക്കാൻ വർഷങ്ങൾ എടുക്കാറുണ്ടായിരിക്കും. നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പെൻസിൽ മേക്കർ പെൻസിലിനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ കാര്യം എന്താണോ, നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത്, ആരുടെയെങ്കിലും കയ്യിൽ ഇരിക്കാൻ തയ്യാറായാൽ മാത്രമേ നിനക്കും എഴുതാൻ പറ്റുള്ളൂ. അല്ലെ, പെൻസിൽ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റില്ല. ആരെങ്കിലും നിന്നെ എടുത്തു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നിനക്കൊരു പെൻസിലിന്റെ ധർമ്മം നിർവഹിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളും ചിലപ്പോൾ പറയാറില്ലേ, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് മെന്റേഴ്സ് വേണം, പാരൻസ് വേണം, ഫ്രണ്ട്സ് വേണം, ടീച്ചേഴ്സ് വേണം. ചില സമയത്ത് അവരുടെ ഒരു വാക്ക് മതി നമ്മുടെ വഴികൾ മാറാനായിട്ട്. എല്ലാം അറിയാം എന്ന് കരുതുന്ന നിമിഷം ഗ്രോത്ത് നിൽക്കുന്ന നിമിഷമാണ്, പഠിക്കാൻ തയ്യാറാകുന്ന നിമിഷം ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇതാണ് പെൻസിൽ മേക്കർ പെൻസിലിനോട് ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇടയ്ക്ക് നിന്നെ ഷാർപ്പൺ ചെയ്യും, ഒന്ന് കൂർപ്പിക്കും, എന്നാലേ പെൻസിലിന് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിനക്ക് വേദനിക്കാം, പക്ഷേ അതുകൊണ്ടാണ് ആ ഷാർപ്പനിങ്ങിലൂടെ കടന്നു പോകുമ്പോഴാണ് നീ കൂടുതൽ നല്ല പെൻസിലാകുന്നത്. സത്യത്തിൽ നമ്മളും അങ്ങനെയല്ലേ, നമ്മളിങ്ങനെ വിചാരിക്കില്ലേ എന്തിനാ നമ്മളെ മാത്രം ഇങ്ങനെ ടോർച്ചർ ചെയ്യണേന്ന്. ഒരു ചെറിയ സെറ്റ് ബാക്ക് വരുമ്പോൾ, ഒരു റിജക്ഷൻ വരുമ്പോൾ, ഒരു ഫെയിലിയർ വരുമ്പോൾ യൂണിവേഴ്സ് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഓർക്കണം, ഷാർപ്പനിങ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു പ്രിപ്പറേഷനാണ്. ജീവിതം നമ്മളെ പൊട്ടിക്കാനല്ല, കുറച്ചുകൂടെ മൂർച്ചയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില എക്സ്പെരിമെന്റ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഒരു നല്ല പാട്ടിനുള്ള സമയമാണ് എഴുത്തോലയിൽ കൂടെയുള്ളത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പെൻസിൽ ഉണ്ടാക്കിയ ആള് പെൻസിലിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞ കാര്യം, നിനക്ക് മിസ്റ്റേക്സ് പറ്റും, പക്ഷേ ഒരു മിസ്റ്റേക്ക് വൺസ് ഹാപ്പൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഓരോ തെറ്റിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കണം. കാരണം ജീവിതം അതുപോലെയാണ്, മിസ്റ്റേക്സ് ആർ പ്രൂഫ് ദാറ്റ് യു ആർ ട്രൈയിങ്. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് അതേ മിസ്റ്റേക്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കുന്നില്ല, യു ആർ നോട്ട് ലേണിംഗ് എന്നാണ് അർത്ഥം. വീണതിൽ പ്രശ്നമല്ല, അതേ കല്ലിൽ വീണ്ടും വീണ്ടും തട്ടി വീഴുമ്പോൾ എന്താ പറ്റുക, അത് മിസ്റ്റേക്സ് ആണ്. പഠിക്കുന്നതാണ് യഥാർത്ഥ ഗ്രോത്ത്. ഇനി അടുത്ത കാര്യം പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറത്തല്ല ഉള്ളിലാണുള്ളത്. സത്യത്തിൽ പെൻസിലിന്റെ വില തീരുമാനിക്കുന്ന അതിന്റെ കളറല്ല, അതിനുള്ളിലുള്ള ലെഡ് ആണ്. ഗോൾഡൻ കളർ പെൻസിൽ ആയാലും അകത്ത് എഴുതാൻ ഈ ലെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫാൻസി സ്റ്റിക്ക് മാത്രമായി പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഫിൽറ്റേഴ്സ് ഒക്കെ കൊണ്ട് എല്ലാവർക്കും പെർഫെക്റ്റ് ആകാൻ പറ്റുമായിരിക്കും. ഒരു ഫോട്ടോയിലാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയ്ക്ക് നല്ല രസമുണ്ടാകും കാണാൻ, കാണുമ്പോൾ കുറച്ച് കൂളായിട്ടിരിക്കും. പക്ഷേ ക്യാരക്ടറിന് ഫിൽറ്റർ ഇല്ല. കമ്പാരിസൺ ചെയ്ത് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ കൈൻഡ്നെസ്, നിങ്ങളുടെ ഓണസ്റ്റി, നോളജ്, അതാണ് ദിവസവും ഷാർപ്പൺ ചെയ്യേണ്ടത്. കാരണം പുറത്തുള്ള ബ്യൂട്ടി ആളുകളെ അട്രാക്ട് ചെയ്യും, അകത്തുള്ള ക്വാളിറ്റിയാണ് നമ്മളുടെ കൂടെ ആളുകൾ എത്രത്തോളം നിൽക്കുന്നുണ്ട്, സ്റ്റേ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നത് തീരുമാനിക്കണം. അവസാനമായിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞ കാര്യം കൂടെ നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: അറ്റ് ദി എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ, ആരൊക്കെ തമ്മിലാണ് കോൺവെർസേഷൻ? പെൻസിൽ മേക്കറും പെൻസിലും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഒരു പെൻസിൽ ഉണ്ടാക്കി റെഡിയാക്കി പറഞ്ഞു വിടുന്നതിന് മുന്നേ, ഡാ നീ ഒന്ന് ഇവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞു കൊടുക്കുകയാണ് പെൻസിലിന്. അപ്പൊ ലാസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ, ഏത് പേപ്പറിലായാലും ഏത് സാഹചര്യത്തിലായാലും നീ നിന്റെ അടയാളം ബാക്കിയാക്കണം. എഴുതുന്നത് ഒരിക്കലും നിർത്തരുത്. ഒരു പെൻസിൽ ഒരിക്കലും പറയില്ല ഈ നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇന്ന് എഴുതുന്നില്ല എന്നുള്ളത്. അത് എഴുതിക്കൊണ്ടേയിരിക്കും, ലാസ്റ്റ് ഇഞ്ച് വരെ, ലാസ്റ്റ് ഇഞ്ച് ഓഫ് ലെഡ് വരെ അത് എഴുതിക്കൊണ്ടിരിക്കും. ലൈഫ് അങ്ങനെ തന്നെയാണ്. സിറ്റുവേഷൻ പെർഫെക്റ്റ് ആകുമ്പോൾ മാത്രം നമ്മൾ തുടങ്ങാമെന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ ലൈഫ് ഫുൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ പോകും. നമ്മൾ ശ്വസിക്കുന്നിടത്തോളം ഗെയിം ഓവർ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഒരു കം ബാക്ക്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചാപ്റ്റർ എപ്പോഴും പോസിബിൾ ആണ്. അതുകൊണ്ട് പെൻസിൽ പോലെ ജീവിക്കാം. പ്രഷർ വന്നാലും പൊട്ടാതെ, പൊട്ടിയാലും വീണ്ടും ഷാർപ്പൺ ചെയ്ത്, മിസ്റ്റേക്സ് വരുന്ന സമയത്ത് അതൊക്കെ തിരുത്തി, അകത്തെ ക്വാളിറ്റി വളർത്തി, അവസാന ശ്വാസം വരെ ഈ ലോകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു അടയാളം ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ബിക്കോസ് അങ്ങനെ ഒരു പെൻസിലിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത് രാവിലെ എഴുത്തോലയിലൂടെ. നമ്മൾ എല്ലാവരും ലൈഫിൽ പെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം ഈ ഒരു കഥയിൽ. ഇപ്പോൾ ഒരു പെൻസിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ പുറത്തേക്ക് ലോകത്തേക്ക് ആളുകളുടെ ഇടയിലേക്ക് വിടുന്നതിന് മുന്നേ തന്നെ അതുണ്ടാക്കിയ ആൾ, ആ പെൻസിൽ മേക്കറിന് എന്താണ് പെൻസിലിനോട് പറയാനുണ്ടായിരുന്നത്, അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കും ബാധകമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ,
4: പാലക്കാട്.
5: ഓരോ ലോക്കോ പൈലറ്റുമാരുടെയും ലൈഫ് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരുപാട് ഒരുപാട് കഥകൾ, ആയിരം ആയിരം കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു ലോക്കോ പൈലറ്റിന്റെ ലൈഫ് നമ്മൾ അറിയാനായിട്ട് പോവാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ. സർ, സ്വാഗതം.
6: നമസ്കാരം. ആദ്യമായിട്ട്
5: പറയാം സർ,
6: ഈ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ച അഹല്യ FM-നും ഇതിന്റെ ആങ്കർ ആയിട്ടുള്ള ശ്രീ സുനിലിനും മറ്റ് ക്രൂവിനും എല്ലാം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
5: ഓക്കെ, 36 വർഷത്തെ സേവനമുണ്ട് ട്രെയിൻ ഓടിച്ചിട്ട്.
6: അതെ,
5: 36. ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 36 വർഷം എന്ന ആ ഒരു വലിയൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ, അല്ലെ? ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോ ട്രെയിൻ ഓടിക്കാനായിട്ട് ഇത്രയും ആളുകൾ പുറകിലുണ്ട് അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോ അവരെയും വഹിച്ചുകൊണ്ട് ഈ ട്രെയിൻ ഓടിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് കയറുമ്പോ മനസ്സിൽ എന്തായിരുന്നു?
6: ഞാൻ 1986 റെയിൽവേയിൽ ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇപ്പൊ ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. ഞാൻ എന്റെ ശരിക്കുള്ള നേറ്റീവ് പ്ലേസ് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ അന്ന് തീരദേശ റെയിൽവേ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ട്രെയിൻ യാത്രകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഏതാണ്, ഏത് ട്രെയിനിലാണ് കയറേണ്ടത്, ഏത് കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു പരിഭ്രാന്തി അന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ഓടിക്കുന്ന ജോലി കിട്ടുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാനൊരല്പം പറയാം. ട്രെയിനിങ്ങിന്റെ ട്രെയിനിങ് പൊതുവെ 10 മാസത്തെ ട്രെയിനിങ്ങിനാണ് വിളിച്ചിരുന്നത്. ഒന്ന് ജനറൽ റൂൾസ് ആൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു ഭാഗം, ഡീസൽ മെക്കാനിസം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം, പിന്നെ ലൈൻ ട്രെയിനിങ്, ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പൊ ജനറൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ ഓടുമ്പോൾ രണ്ട് കണ്ടീഷനിലാണ് ഓടുന്നത്. ഒന്ന് നോർമൽ വർക്കിംഗും പിന്നെ ഒന്ന് അബ്നോർമൽ വർക്കിംഗും. അപ്പൊ നോർമൽ വർക്കിംഗിൽ ഓടുന്നതിന് അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്, അത് വെറുതെ ഓടുകയല്ല, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അബ്നോർമൽ വർക്കിംഗ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയിൽ എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, അബ്നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, ഈ സമയത്തൊക്കെ വളരെ റിട്ടണായിട്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ ഓരോ ജീവനക്കാരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് നിയമം ഏത് സാഹചര്യത്തിലും നമ്മൾ ഒബേ ചെയ്തിരിക്കണം. അപ്പൊ ജനറൽ റൂൾസ് അതിനെ സംബന്ധിച്ചാണ്, നോർമൽ വർക്കിങ്ങിനെയും അബ്നോർമൽ വർക്കിങ്ങിനെയും സംബന്ധിച്ചാണ് ജനറൽ റൂൾസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് സിഗ്നൽസ് ആണ്. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക ഘടകമാണ് സിഗ്നൽസ്. അത്ര പ്രാധാന്യമാണ് സിഗ്നൽസിനുള്ളത്. കാരണം ലോക്കോ ട്രെയിൻ മൂവ്മെന്റ് ട്രെയിൻ മൂവ്മെന്റിന്റെ ഓരോ കാര്യങ്ങളും ലോക്കോ പൈലറ്റിന് കൺവേ ചെയ്ത് കൊടുക്കുന്നത്, എത്ര സ്പീഡ്, പിന്നെ അതിന്റെ എല്ലാ മൂവ്മെന്റും കൺവേ ചെയ്ത് കൊടുക്കുന്ന സിഗ്നലുകൾ വഴിയാണ്, ആ മെസ്സേജുകൾ വരുന്നത് സിഗ്നലുകൾ വഴിയാണ്. അപ്പൊ നോർമൽ വർക്കിങ്ങിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, സിഗ്നലിനെ എങ്ങനെയാണ് പഴയ ലോക്കോ പൈലറ്റുമായി കൺസിഡർ ചെയ്തിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈറോഡിൽ നിന്നാണ് എന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈറോഡിൽ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ ആണ്, ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ആദ്യം കയറുകയാണ്. അപ്പൊ പഴയ ഒരു തമിഴ്നാട്ടിലെ ഒരു പഴയ ഡ്രൈവറാണ്, സ്റ്റീമിൽ നിന്ന് കൺവെർഷൻ വന്ന പഴയ ഡ്രൈവറാണ്. അപ്പോ യാർഡിലിരുന്നു, ഈറോഡ് യാർഡിലിരുന്നു, കുറെ സമയം കഴിഞ്ഞ് ഗുഡ്സ് ട്രെയിൻ ആണല്ലോ, പെട്ടെന്നൊന്നും സിഗ്നൽ ഇടത്തില്ല, കുറെ കഴിഞ്ഞപ്പോൾ സിഗ്നൽ ഇട്ടു. സിഗ്നൽ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുതു, സിഗ്നലിനെ തൊഴുതു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് സാറേ ഇങ്ങനെ സിഗ്നലിനെ തൊഴുതെന്ന് വെച്ചപ്പം, നമ്മ കടവൾ താനേ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കടവൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തമാശയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്. ഒന്നൊരു പ്രസന്ന ഭാവമുണ്ട്, പ്രസന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്കെല്ലാം ചെയ്തു തരും. അപ്പൊ സിഗ്നൽ പച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രസന്ന ഭാവമാണ്, അപ്പൊ നമുക്ക് എത്ര വേഗതയിൽ വേണേലും കടന്നു പോവാം. സിഗ്നൽ മഞ്ഞയായി കഴിഞ്ഞാൽ നമുക്കൊരു താക്കീത് തരികയാണ്, അപ്പുറത്ത് ഡേഞ്ചർ ഉണ്ടാവും, ശ്രദ്ധിക്കുക എന്നുള്ള ഒരു താക്കീതാണ് മഞ്ഞയിലുള്ളത്. ചുമപ്പാണ് വരുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നീ ഇവിടെ നിർത്ത് എന്നാണ് ദൈവം പറയുന്നത്, ഇവിടെ നിർത്ത്. റെയിൽവേയിൽ പറയുന്നത് സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് ദ ഫുട്ട് ഓഫ് ദ സിഗ്നൽ എന്നാണ് പറയുന്നത്. ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാൽ ചുവട്ടി കൊണ്ട് നിർത്തണം, മനസ്സിലല്ലേ? അതാണ് ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ കാൽ ചുവട്ടിന് അപ്പുറത്തേക്ക് പോയാൽ ആക്സിഡന്റ് ആണ്. കാൽ ചുവട്ടിന് അതല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. സിഗ്നൽ പാസ് ചെയ്തു, ആർക്കും ഒന്നും വന്നില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനെ സ്പാഡ് എന്നാണ് റെയിൽവേ പറയുന്നത്. സിഗ്നൽ പാസിംഗ് അറ്റ് ഡേഞ്ചർ, സർവീസിൽ നിന്ന് റിമൂവലാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത്, ആ ചോപ്പ് സിഗ്നലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചോപ്പ് സിഗ്നലിന് ഒരല്പം ഓവർഷൂട്ട് ചെയ്ത് നിന്നാൽ മതി സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുക. അത് എത്ര കൊല്ലത്തെ സർവീസുള്ള, നാളെ റിട്ടയർ ചെയ്യുന്ന ആളാണെങ്കിലും റിമൂവൽ ഫ്രം സർവീസ് ആണ് കൊടുക്കുക. അത്ര സേഫ്റ്റിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങള് അവിടെ 10 മാസത്തെ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ ഒരു ട്രെയിനിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഡ്ക്വാർട്ടറിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, ഡ്യൂ ടു അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ നിങ്ങളുടെ ട്രെയിനിങ് ഇവിടെ വെച്ചിട്ട് 3 മാസത്തേക്ക് കുറച്ചിരിക്കുന്നു. 10 മാസത്തെ ട്രെയിനിങ് 3 മാസത്തേക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പോകളിൽ നിന്നും വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആളില്ല, അപ്പൊ ട്രെയിനുകൾ വെയിറ്റ് ചെയ്യാണ് ക്രൂവിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ 10 മാസത്തെ ട്രെയിനിങ് ഇട്ട് കഴിഞ്ഞാൽ അത് നീണ്ടുപോകും, അതുകൊണ്ട് 3 മാസത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ടീസ് ആണ്. ഞങ്ങളെല്ലാവരും റെയിൽവേ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സേഫ്റ്റി കാറ്റഗറിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 10 മാസത്തെ ട്രെയിനിങ് വേണമെന്നുള്ള അവർ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. എന്നിട്ടും ആളില്ല എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് സേഫ്റ്റി കാറ്റഗറിയിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിനെ അവർ ചുരുക്കി കളയാണ്. ഇത് 3 മാസത്തേക്ക് ചുരുക്കുകയാണ് ഇത്. എന്നിട്ട് 3 മാസം 10 മാസത്തെ ട്രെയിനിങ് സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിച്ചു പോവാണ് ഇത്. അപ്പൊ ഈ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ, ഞാൻ റെയിൽവേ കയറുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അത് 1986 കേട്ട ആ വാക്ക് 2022 റിട്ടയർ ചെയ്യുന്നത് വരെയും കേട്ടു. ഇപ്പൊ എന്റെ പിന്നിലെ തലമുറകളും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല, അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാനുള്ള ആളില്ല. നമ്മൾ ലീവിന് ചെന്നാൽ സുഖമില്ലാതെ സിക്കിന് റെയിൽവേ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാല്, പിന്നെ റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ മുമ്പിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അങ്ങനെയല്ല നോക്കേണ്ടത്, വേറെ ഒന്നുമല്ലോ. പേഷ്യന്റിന്റെ അസുഖമാണ് ചോദിക്കേണ്ടത്. ഡോക്ടർ ആദ്യം ചോദിക്കും ലോക്കോ പൈലറ്റ് ആണോ എന്ന് ചോദിക്കും. ലോക്കോ പൈലറ്റ് ആണെങ്കിൽ സിക്ക് ലീവ് തരത്തില്ല, മരുന്ന് തരാം, മരുന്നും കഴിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെ ഇതെല്ലാം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ കാരണമാണ്. ലീവ് ഇല്ല, സിക്കില്ല, അങ്ങനെ എന്ത് കാര്യത്തിന് ഇരുന്നാലും ഈ ഒരു അവസ്ഥ ഞങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇല്ലേ? റെയിൽവേ ആണ് ഈ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ.
4: അതെ അതെ.
6: ആ റെയിൽവേയില് എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റിന്റെ തസ്തികയിൽ മാത്രമല്ല വേക്കൻസി ഉള്ളത്, എല്ലാ തസ്തികകളിലും ഇഷ്ടംപോലെ വേക്കൻസികൾ അൺഫിൽഡ് ആയിട്ട് കിടക്കുകയാണ്, വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഈ അവൾക്ക് ആർക്കും ജോലി കൊടുക്കാതെ ഉള്ള ആൾക്കാരെ കൊണ്ട്, ഇപ്പം 10 പേര് ചെയ്യേണ്ട ജോലി 6 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 6 പേരുടെ വർക്ക് ലോഡ് എത്ര കൂടും? അതെ. ഇപ്പൊ സ്റ്റേഷനറി ജോലി ഇരിക്കുന്ന ആൾക്കാരാണ്, ക്ലർക്കുമാര്, ഓഫീസ് സൂപ്രണ്ടർ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ഡിലേ ആകും, അല്ലെ പെൻഡിങ് ആകുമെന്നേ ഉള്ളൂ. പക്ഷെ ലോക്കോ പൈലറ്റുമാരിൽ വർക്ക് ലോഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുകളാണ് ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ആൾക്കാർ മരിക്കുകയാണ്, ആക്സിഡന്റ് പോലും മരിക്കുക. അല്ലെങ്കിൽ നാഷണൽ പ്രോപ്പർട്ടിയാണ് റെയിൽവേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കുറച്ച് ആൾക്കാര് ചെയ്യാതിരിക്കുന്ന മൂലം. ഇതാണ് റെയിൽവേയിലുള്ളത്. പിന്നെ ഞാൻ താങ്കൾ ചോദിച്ച മറ്റേ ചോദ്യത്തിലേക്ക്, ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ഈറോഡിലേക്ക് ഈ 3 മാസത്തെ ഇൻകംപ്ലീറ്റ് ട്രെയിനിങ്ങുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഈറോഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈറോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണെന്നാണ് പറയുന്നത് റെയിൽവേയുടെ. അതിന് മാത്രം സ്റ്റാഫും ഡീസൽ പിന്നെ വർക്ക്ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സംഭവമാണ് ഈറോഡ്. അപ്പം അവിടെ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴെല്ലാം പഴയ ലോക്കോ പൈലറ്റുമാരാണുള്ളത്. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. ലോക്കോ പൈലറ്റ് ഇപ്പോൾ അടുത്ത കാലത്താണ് മാറ്റിയത്, ഡെസിഗ്നേഷൻ മാറ്റിയത്. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ സ്റ്റീം സർപ്ലസ്, സ്റ്റീം വന്നപ്പോൾ അബോളിഷ് ചെയ്യല്ലോ, സ്റ്റീം സർപ്ലസ് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ അതിനകത്തേക്ക് കയറ്റിയ ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറേ ആൾക്കാർ ഡയറക്റ്റ് വന്ന ആൾക്കാരുണ്ടായിരുന്നു അന്ന്, പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻ എന്നും പറഞ്ഞു. അവർക്കൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കപ്പാസിറ്റി. അതല്ലാതെ താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറെ പേരുണ്ട്, അവരൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ റെയിൽവേയിൽ കയറുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിൽ, ഡ്യൂട്ടിയിൽ ഗുഡ്സ് ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ 10 മണിക്കൂർ 12 മണിക്കൂർ 14 മണിക്കൂർ അങ്ങനെ നീളുകയാണ്. നമുക്ക് റിലീഫ് കിട്ടത്തില്ല, ഇങ്ങനെ മണിക്കൂറ് കണക്കിന് വർക്കിംഗ് അവേഴ്സ് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡയറക്ടർ റിക്രൂട്ടേഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ് വന്നവരാ. അപ്പം ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെ പോലും. അപ്പം അതുകൊണ്ട് വണ്ടികൾ നിർത്താം എന്നൊരു തീരുമാനമെടുത്തിട്ട് 10 മണിക്കൂറിൽ റെസ്റ്റ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി, റെസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യണം. അത് ഏത് സ്റ്റേഷനിലായാലും, ഇപ്പം കാഞ്ഞിക്കൂടോ വാളയറിലോ ഇവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് 10 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തും. ഗുഡ്സ് ട്രെയിനുകളാണ്,
4: പ്രശ്നമില്ല.
6: അതെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കിട്ടുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ്. റെയിൽവേയുടെ പിന്നെ ബാക്കിയുള്ള പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഈ ഗുഡ്സ് ട്രെയിനിന്റെ വരുമാനം കൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ അത്ര വലിയ റവന്യൂ ആണ് വരുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്ന് വരുന്നത്. അപ്പം ആ വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ്. രണ്ടു പേരെ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ വണ്ടികൾ വഴിനീളം നിൽക്കാൻ തുടങ്ങി. മാസങ്ങളോളം നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ സസ്പെൻഷൻ, ചാർജ് ഷീറ്റുകൾ, ഇൻക്രിമെന്റ് കട്ട്, പ്രൊമോഷൻ വിത്തുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ കോടതിയിൽ പോയി, സി എ ടിയിൽ പോയി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ റെയിൽവേ പറഞ്ഞു, കോടതി അന്നേരത്തേക്ക് ഭയങ്കര മോശമായ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എന്താണിത്, ഒരു സ്വതന്ത്ര രാജ്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത്, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാർ, സേഫ്റ്റി കാറ്റഗറിയിലുള്ളവർ ഇതുപോലെ 12, 14, 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ കോടതി തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഞങ്ങൾ സാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവരുടെ വർക്കിംഗ് ഹേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല, കുറേശ്ശെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ 10 മണിക്കൂറാക്കാം. അപ്പോഴും 8 മണിക്കൂർ പറയുന്നില്ല. ഞാൻ 1986 റെയിൽവേയിൽ കയറുന്നത്. 1886, അതിന് കൃത്യം 100 വർഷത്തിന് മുമ്പാണ് ചിക്കാഗോയിൽ മനുഷ്യൻ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിശ്രമത്തിനും 8 മണിക്കൂർ വിനോദത്തിനും വേണ്ടിയിട്ട് സമരം ചെയ്ത് വെടിയേറ്റ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 8 മണിക്കൂർ ആലോചിക്കുന്നില്ല. അപ്പോഴും പറയുന്നത് 10 മണിക്കൂറാക്കാതെ പറയുന്നത് ഞങ്ങള്. ഇന്നും ആ സമയം 11 മണിക്കൂറാണ്. ഇന്നും 11 മണിക്കൂറാണ് ആ സമയമാക്കിയിരിക്കും. ഇന്നും 10 മണിക്കൂറാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അന്നേരം ഗുഡ്സിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സിനകത്ത് നൈറ്റ് ഡ്യൂട്ടി, എല്ലാവരും ഈ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ചെല്ലുന്നത് കൊണ്ട് ആർക്കും ഉറക്കുന്നതിനുള്ള ശീലമില്ല. വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടോ, വല്ല അമ്പലപ്പറമ്പില് വല്ല ബാലയോ നാടകമോ കാണാനൊക്കെ പോയിട്ടുള്ള പരിചയം മാത്രമേ ഉറക്കം നിന്ന്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ദിവസം 7 ദിവസം ഒക്കെ നൈറ്റ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗുഡ്സ് ട്രെയിനല്ല, താങ്കൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ കാട്ടിന്റെ അവിടെ ഇവിടെ ആയിരിക്കും പിടിച്ചിടുന്നത്, ഒരു കടയൊന്നും ഉണ്ടാകത്തില്ല, പോക്കറ്റ് പൈസ ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ മാർഗം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു എന്റെ ഗുഡ്സിന്റെ ഓർമ്മകൾ.
7: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് നമ്മളോട് ജീവിത അനുഭവങ്ങൾ, തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
3: അപ്പോ സാറ് പറയുന്നുണ്ടായിരുന്നു വി ആർ എസ് എടുത്ത് വരികയാണ് എല്ലാരും, ആരും തന്നെ കംപ്ലീറ്റ് ചെയ്യാറില്ല, എല്ലാരും വി ആർ എസ് എടുത്ത് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കാരണം, അത്രയ്ക്കും ഹെക്ടിക് ജോബ് ആണല്ലേ. അപ്പൊ 1,000 ആൾക്കാർ അവരുടെ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു, പക്ഷെ അത് ഓടിക്കുന്ന വ്യക്തിക്ക് അത്ര അങ്ങ് നല്ലതല്ല അല്ലേ സാറേ.
4: അതുകൊണ്ടായിരിക്കും.
3: ഓക്കെ, അപ്പോ ഇനി ഗുഡ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് മെയിൽ അതുപോലെ തന്നെ പാസഞ്ചർ അല്ലെ, അങ്ങനെയൊക്കെ ആ വണ്ടികളും ഓടിച്ചിട്ടുണ്ടാവും.
4: എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും, അത് ഇതിന്റെ പ്രൊമോഷൻ ആണ്. ഗുഡ്സ് ട്രെയിനുകളിൽ നിന്നുള്ള അടുത്ത പ്രൊമോഷൻ ആണ് മെയിൽ ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിൻ കഴിഞ്ഞാൽ അടുത്തത് മെയിൽ എന്ന് പറയും. പണ്ട് ഈ ട്രിവാൻഡ്രം മെയിൽ, ചെന്നൈ മംഗലാപുരം മെയിൽ എന്നൊക്കെ പറയുള്ളൂ, പിന്നെ പോസ്റ്റൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട ട്രെയിനുകളായിരുന്നു. ഇപ്പൊ അതെല്ലാം എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആകെയിരിക്കുകയാണ്. അപ്പൊ ആ അടുത്ത പ്രൊമോഷൻ അതിനകത്താണ്. അപ്പം ഈ ഗുഡ്സ് ട്രെയിനിന്റെയും പാസഞ്ചർ ട്രെയിനിന്റെയും വർക്കിങ്ങിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിളുണ്ട്. ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ്, സമയമുണ്ട്, ഇന്ന സമയത്ത് വരും, ഇന്ന സമയത്ത് പോകും എന്നൊക്കെയുള്ള ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ആ വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. ഗുഡ്സ് ട്രെയിനിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ടൈം ടേബിൾ ഒന്നുമില്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടൈം ടേബിൾ ഇല്ല. ടൈം ടേബിൾ ഇല്ലാതെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്തൊക്കെ ഇതിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾ ഒരു ഇവിടുന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ പല സ്റ്റേഷനുകളും ചെറിയ ചെറിയ സ്റ്റേഷനുകളുടെയൊക്കെ ലൂപ്പ് ലൈനുകൾ എന്ന് പറയും. ഈ ലൂപ്പ് ലൈനിലൊക്കെ ഓരോ ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ടാവും. അത് ഒരു പാസേജ് എന്നാണ്, റെയിൽവേ വഴി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പാസേജിന് വേണ്ടിയിട്ട്. ഒരു എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് തള്ളി അടുത്ത സ്റ്റേഷൻ കൊണ്ടുവരുത്തും. പിന്നെ അങ്ങനെ അതാണ്. അതപ്പോ ഇതിന് പക്ഷെ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു ടൈം ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും ആശ്വാസമാണ് അതിനകത്തുള്ളത്. എങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയാണ്.
3: കണ്ടിന്യൂസ്
4: നൈറ്റ് ഡ്യൂട്ടി, 4 നൈറ്റ്, 5 നൈറ്റ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഔട്ട് സ്റ്റേഷനിലൊക്കെ നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടെ റെസ്റ്റും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരിതാണ്.
3: ഇപ്പൊ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും ലോക്കോ പൈലറ്റിന്? ഇപ്പോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം? അങ്ങനെ
4: ഇല്ല, ഓരോരുത്തർക്കും ഒരു ബീറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ പാലക്കാട് ഡിപ്പോയിലാണ്. അവിടെ ഒരു ക്രൂ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തസ്തികളുണ്ട്. അങ്ങനെ ആ റണ്ണിങ് സ്റ്റാഫിന്റെ ഓഫീസാണ് ക്രൂ ബുക്കിംഗ്. അത് എല്ലാ ഇപ്പൊ പാലക്കാട് ഡിവിഷനിൽ പാലക്കാട്ടുണ്ട്, ഷൊർണൂരുണ്ട്, കാലിക്കട്ടുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇത്ര സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഉള്ളത് തിരുവനന്തപുരം ഡിവിഷൻ, അപ്പുറത്ത് തിരുവനന്തപുരം ഡിവിഷനിലാണ് എറണാകുളം, കൊല്ലം, അങ്ങനെ അവിടെ കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ക്രൂ ബീറ്റ് ഉണ്ട്. ഇപ്പൊ പാലക്കാട്ടുള്ള എക്സ്പ്രസ് ലോക്കോ പൈലറ്റുമായി വർക്ക് ചെയ്യുന്നുണ്ട്. പാലക്കാട് ടു മംഗലാപുരം, പാലക്കാട് ടു എറണാകുളം, പാലക്കാട് ടു ഈറോഡ്, പാലക്കാട് ടു ഡിണ്ടിഗൽ, ഈ 4 സെക്ഷനാണ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പാലക്കാട് വന്ന് ഇറങ്ങും. പാലക്കാട് നിന്ന് ഞങ്ങളെടുത്ത് ഈറോഡിൽ ചെല്ലും. ഈറോഡിൽ നിന്ന് വേറൊരാളെടുത്ത് ജോലാർപട്ടയ്ക്കോ ചെന്നൈയിലേക്കോ പോകും. അങ്ങനെ ആ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
3: ഒരുപാട് പേര് ഓടിച്ചോടിച്ചിട്ടുണ്ട്,
4: ഒരുപാട് പേര്. കേരള എക്സ്പ്രസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്രയോ കുറവ് മാറി മാറിയാ പോകുന്നത്.
3: ഓക്കെ,
2: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ബ്രേക്ക്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: വെൽക്കം ബാക്ക്. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റ് റൂമുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ.
3: പണ്ടൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കാണാറില്ല. ഒരു വളയം കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഓടി ഒരു വളയം വാങ്ങിക്കുന്ന, ഒരു വളയം ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും എന്താണ് അതിൽ എന്താണ്?
4: അത് ആദ്യകാലത്തെ സിഗ്നൽ സംവിധാനത്തിനകത്തുള്ളതാണത്. ടോക്കൺ ഏരിയ എന്നാണ് പറയുന്നത്. ടോക്കൺ, അതായത് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു അതോറിറ്റി വേണം. ചുമ്മാ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പാലക്കാട് നിന്ന് എനിക്ക് പറടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് അടുത്ത് വാളയാറുണ്ട്, വാളയാറിൽ നിന്ന് കഞ്ഞിക്കോട്ടിലേക്ക് പോകണം. എനിക്ക് ഈ വാളയാർ സ്റ്റേഷൻ വിട്ട്, സ്റ്റേഷൻ വിട്ടിട്ട് മറ്റേതിന്റെ പേര് മെയിൻ ലൈൻ എന്നാണ് പറയുന്നത്, ആ ലൈനിലേക്ക് ഇറങ്ങുന്നതിന് എനിക്കൊരു അതോറിറ്റി വേണം. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഉണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട്. ആ സിഗ്നൽ പച്ച നിറത്തിൽ വരുന്നതാണ്, അതാണ് എന്റെ അതോറിറ്റി. അന്ന് ഉള്ള ഇങ്ങനത്തെ സിസ്റ്റം അല്ല, ബ്ലോക്ക് ഇൻസ്ട്രുമെന്റുകൾ വേറെ രീതിയിലുള്ളതാണ്. ടോക്കണാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ഒരു ചൂരല്, അത് ഈ കനവുണ്ട് അതിന്, അതിന്റെ ഒരു 4 ഇഞ്ച് പിന്നെ ഇതായിട്ട് ചുറ്റി ചുറ്റി വെക്കും. ചുറ്റി വെച്ചിട്ട് അതിന്റെ താഴെ ഒരു പിടിയുണ്ടാവും, താഴെ ഒരു പിടിയുണ്ടായിട്ട് അതിനകത്തൊരു പൗച്ച് വെച്ചിട്ടുണ്ട്, പൗച്ചുണ്ട് ലെതർ ബാഗ് പോലെ. അതിനകത്തൊരു മെറ്റൽ ടോക്കൺ ഉണ്ട്, വളയത്തിലൊരു മെറ്റൽ ടോക്കൺ. അപ്പൊ ആ മെറ്റൽ ടോക്കണിനകത്ത് നമ്മുടെ സ്റ്റേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ വാളയാറാണെങ്കിൽ WR എന്നാണ് സ്റ്റേഷന്റെ കൂടെ, കഞ്ഞിക്കോടിന്റെ KJKD എന്നാണ്. അപ്പൊ WR KJKD, എന്നിട്ട് അതിന്റെ താഴെ ഒരു നമ്പർ എഴുതി വെക്കും, ഒരു കോഡ് നമ്പർ, ടോക്കന്റെ നമ്പർ. അതാണ് എന്റെ അതോറിറ്റി, മനസ്സിലല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നിർത്തുന്ന സ്റ്റേഷനാണ് നമുക്ക് വണ്ടിക്ക് സ്പീഡ് കുറവാണെങ്കിൽ ഇങ്ങനെ പിക്കപ്പ് ചെയ്തിരിക്കുക. പക്ഷെ റൺ ത്രൂ പോകുന്ന വണ്ടികളുണ്ട്, 100 കിലോമീറ്റർ സ്പീഡ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തത്തില്ല. ഇപ്പം വാളയാർ നിർത്തത്തില്ല, കഞ്ഞിക്കോട് നിർത്തത്തില്ല, അല്ലെ അപ്പുറത്ത് വീട്ടിൽ ലക്കിടിയിൽ നിർത്തില്ല, അങ്ങനെയുള്ള സ്റ്റേഷനിലും നിർത്തത്തില്ല, മെയിൻ സ്റ്റേഷനിൽ നിർത്തും. നിർത്തുമ്പോഴത്തേക്ക് ഇയാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ സ്റ്റാഫ് ഈ ചൂരലിന്റെ വളയങ്ങന്റെ പിടിയുണ്ട്, ഈ പിടി ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ പന്തവും കത്തിച്ചു പിടിക്കും രാത്രിയിൽ. കാരണം ആളിനെ തിരിച്ചറിയണമല്ലോ. അന്ന് ഈ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ മാത്രമേ റൂമിൽ ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല നമ്മൾ ദൂരെ നിന്ന് വരികയാണ്, ദൂരെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഇയാൾ നിൽക്കുന്നതിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അതിനാണ് ഒരു കയ്യിൽ പന്തവും ഒരു കയ്യിൽ ഈ ടോക്കണും പിടിച്ചോണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്, എക്സ്പ്രസ് ഡ്രൈവർ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇയാൾ ആദ്യം ടോക്കൺ കാണുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയ്ക്കും, പവർ കുറയ്ക്കും. ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഫുൾ സ്പീഡിൽ അങ്ങോട്ട് അടിക്കും, പെട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ട്. 8 ഡീസൽ എഞ്ചിന്. അപ്പൊ ഈ പിന്നെ മാളങ്ങളിൽ നിന്ന് സർപ്പം പുറത്ത് ചാടുന്നത്, പണം പിരിച്ച് സർപ്പം ചാടുന്ന പോലാണ് ഈ അതിനകത്തെ പിന്നെ സ്മോക്ക്, കരി പിന്നെ കരിപുക പുറത്തേക്ക് ചാടുന്നത്. പുറത്തേക്ക് ചാടും. ഈ വണ്ടിയാണെങ്കിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരുമ്പോഴത്തേക്ക് ഡീസൽ എഞ്ചിനൊക്കെ ചില ലോങ് ഹുഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെട്ടി വറച്ചോണ്ടിരിക്കും, ഭയങ്കര വേഗതയായിരിക്കും. ഈ നിൽക്കുന്ന ആള് ഇതിന് പ്ലാൻ ഈ ട്രെയിനോട് അടുത്ത് ചേർന്നാണ് നിൽക്കേണ്ടത്. അവനൊരു മനുഷ്യനാണല്ലോ. ഈ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. ഇയാൾ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇത്ര 100 കിലോമീറ്റർ വേഗതയിൽ ഈ ഭാരമുള്ള സാധനമാണ് പിടിക്കുന്നത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്കത് കൈയുടെ ഈ ഭാഗത്ത് അടി വരും. അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇവിടൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, ലാത്തിക്ക് അടി കിട്ടുന്നവരാണ് ഇവിടെ അടി കിട്ടി കഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ട് ചിലപ്പോഴും മിക്കവാറും ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ടാരൊന്നും അടി വരില്ല. അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഞാൻ കൈ അകത്തോട്ട് ഇട്ട ഉടനെ ഇയാൾ പിടിപെടണം, ഇയാൾ ടോക്കണിൽ പിടിപെടണം, അപ്പോഴേ എനിക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് ചിലപ്പോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിടിപിടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ വെയിറ്റ് എന്റെ കയ്യിൽ വന്ന് വീഴും. അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഡിസ്ലൊക്കേഷൻ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്, ഓരോ ജോയിന്റുകളിലൊക്കെ. അതാണ് ആ ടോക്കൺ എന്ന് പറയുന്ന കഥ. അതിപ്പോഴില്ല, ഇപ്പൊ അത് മാറി. ഇപ്പൊ സിഗ്നൽ സിസ്റ്റം ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി.
2: രാജഗോപാൽ സാറിന്റെ അനുഭവങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: വെൽക്കം ബാക്ക്. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
3: ഇപ്പൊ പല ട്രെയിനുകളും വൈകുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, യാത്രക്കാർ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഇത്ര മണിക്കൂർ വൈകി, ചിലതൊക്കെ ഒരു ദിവസം വൈകി ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ വൈകി പോകുന്നത്?
4: ട്രെയിൻ വൈകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പം ഏതെങ്കിലും ഗുഡ്സ് ട്രെയിനുകൾ പാളം തെറ്റി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. ചിലപ്പം ഈ നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് റെയിൽ ട്രാക്ക് വാഷ് ഔട്ടായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. പിന്നെ എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, എഞ്ചിനൊക്കെ ഓടിപ്പോകുന്ന വണ്ടിയുടെ എഞ്ചിനുണ്ട്, എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എഞ്ചിൻ കൊണ്ടുവന്ന് മാറ്റി, അപ്പോഴത്തേക്ക് ഈ വണ്ടി, ആ ഫെയിലായ വണ്ടിയുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ മറ്റ് വണ്ടികളുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടികളൊക്കെ കയറ്റിവിടും. ഇത് ഇങ്ങനെ ഒരുപാട് ഡിലേ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ കൂടെ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുൻപിലുള്ള ട്രെയിൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഉള്ളതൊക്കെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയും. ഓട്ടോമാറ്റിക് ഏരിയ ചെന്നൈ വേറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ ട്രെയിൻ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോകുന്ന ട്രെയിൻ വഴിയിൽ എന്തെങ്കിലും കേടായി വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 130% കൂടുതലാണ് ട്രാഫിക് പിന്നെ ഈ പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രെയിൻ കപ്പാസിറ്റിയെ, പിന്നെ റെയിൽ കപ്പാസിറ്റിയെക്കാരും ട്രാക്ക് കപ്പാസിറ്റി 130% കൂടുതലാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലൈനോ ക്വാഡ്രപ്പിൾ ലൈനോ മൾട്ടിപ്പിൾ ലൈനുകളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
2: ഈ ലോക്കോ പൈലറ്റിന്റെ റൂമിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം, സാഹചര്യം അതൊക്കെ കിട്ടാറുണ്ടോ? അത് ഫുൾ ടൈം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും, എങ്ങനെയാണ്?
4: ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ. ഒന്ന്, യൂറിൻ പാസ് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ലേഡി ലോക്കോ പൈലറ്റ്സിന് ഇപ്പൊ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ മാസത്തിൽ പീരീഡ്സ് ഒക്കെ ആകുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് പോകണമെങ്കിൽ, ഞങ്ങൾ ആണുങ്ങളൊക്കെയാണ് തീരെ നിർബന്ധമില്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ട്രാക്കിന്റെ അവിടെ ആൾക്കാർ പോയാലും സാരമില്ല ആൾക്കാർ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുണ്ട് എന്തെങ്കിലും നിർവഹിക്കേണ്ടി വരും. പക്ഷെ ഇതില്ലാത്തത്, ഇത്രയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു എഞ്ചിനിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാതിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ, ഞങ്ങൾക്ക് ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കാറ്റഗറിക്കൽ യൂണിയനാണ്. വർഷങ്ങളായിട്ട് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെച്ച് തരണമെന്നുള്ളത്. ഇപ്പൊ വളരെ അത്യപൂർവമായിട്ട് അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ടെന്ന് പറയുന്നു, ഒന്ന് രണ്ട് ലോക്കുകളിലുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനും നമുക്ക് യാതൊരു തരത്തിലുള്ള സമയവും തന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് പോയിട്ടുള്ള ഒരുപാട് പേർക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട്, ചാർജ് ഷീറ്റും പണിഷ്മെന്റും കിട്ടിയിട്ടുമുണ്ട്. പിന്നെ റണ്ണിങ്ങിന്റെ സമയത്ത്, ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ട്രെയിൻ പോകുന്നു, കണ്ണൂർ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി നേരിയ, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഭക്ഷണം മേടിച്ചു, ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ ആകെ കണ്ണൂർ ആ വണ്ടി നിർത്തുന്നത് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് സമയത്ത് കണ്ണൂർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് സിഗ്നൽ ഇട്ടിരിക്കും, വണ്ടി പോകണം. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 3 മിനിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ മംഗലാപുരത്തിലാണ്, മനസ്സിലായില്ലേ? ഇടയ്ക്കുള്ള സ്റ്റേഷനിലൊക്കെ പിന്നെ ഓരോ മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനോ ബാക്കിയുള്ളതിലേക്ക്, കാരണം നമുക്ക് പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. സിഗ്നലാണല്ലോ ഏറ്റവും പ്രശ്നം. സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുന്നു, ട്രാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ട്രാക്കിന്റെ റിപ്പയറിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പൊ നമുക്ക് കോഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇത് തന്നിരിക്കും. അതിനകത്തുണ്ട് ഇത്രാമത്തെ കിലോമീറ്റർ മുതൽ ഇത്രാമത്തെ കിലോമീറ്റർ വരെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ ഇത്ര സ്പീഡിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ആ സ്പീഡിൽ അവിടെ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അഡിയർ ചെയ്യണം. അപ്പോൾ ഇതിന് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാനോ ബാക്കിയുള്ളതിനൊന്നും സമയം ഉണ്ടാകത്തില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം തരണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
2: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്, തന്റെ ഒഫീഷ്യൽ ലൈഫിലെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. പക്ഷേ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. അദ്ദേഹത്തോട് ഒരു നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാണ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷണം.

0: ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
3: അഹലി എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സെന്റമാർജി ആയിലിയാനിട്ട് കൂടെയുള്ളത്. ഒരു മനുഷ്യൻ അല്ലെ, ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് എന്താണുള്ളത്? പണം, സ്വത്ത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പ്രശസ്തി, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും കൂടി ജീവിക്കാൻ. അല്ലെ, പണം പോവാണെങ്കിൽ നമുക്കത് അധ്വാനിച്ച് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സമൂഹ മധ്യത്തിൽ ഒരു വ്യക്തി കെട്ടിപ്പടുത്തുന്ന ഒരു നല്ല പേര് അഥവാ മാനഹാനി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എളുപ്പമല്ല. അല്ലെ, ഇത്തരത്തിൽ ഒരാളെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവരുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നിയമരംഗത്ത് അപകീർത്തിപ്പെടുത്തൽ അഥവാ ഡിഫമേഷൻ എന്ന് വിളിക്കാറ്. കേൾക്കാം ലോ പോയിന്റിൽ ഡിഫമേഷനെ കുറിച്ച്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നമ്മുടെ രാജ്യത്ത് അപകീർത്തിപ്പെടുത്തലിനെതിരെ രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ് ഉള്ളതല്ലേ. അതാണ് ഇന്ത് സിവിൽ അപകീർത്തി കേസ്, അതായത് സിവിൽ ഡിഫമേഷൻ. അതുപോലെ തന്നെയാണ് ക്രിമിനൽ അപകീർത്തി കേസ്, അതായത് ക്രിമിനൽ ഡിഫമേഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം ഒരാൾ നമുക്കെതിരെ സിവിൽ നിയമപ്രകാരമാണ് കോടതിയെ സമീപിക്കുന്നതെങ്കിൽ തനിക്കുണ്ടായ മാനഹാനിക്ക് പകരമായിട്ട് വലിയൊരു തുക നഷ്ടപരിഹാരം, ഈ ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ, ആ ഒരു കാര്യമാണ് ആവശ്യപ്പെടാറ്. എന്നാൽ ക്രിമിനൽ നിയമപ്രകാരമാണ് കേസ് നൽകുന്നതെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തിയെ ജയിലിലടയ്ക്കാനാണ് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഭാരതീയ ന്യായ സംഹിത BNS വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ അപകീർത്തി കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ ശിക്ഷയായിട്ട് ലഭിക്കാം. ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തോ അത് അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ വശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇനി പറയാനായിട്ടുണ്ട്. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ കാര്യം അപകീർത്തിപ്പെടുത്തലിന്റെ പൊതുവായ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലെ. പണ്ടൊക്കെ ഒരാളെ അപകീർത്തിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ സ്പീച്ച് അല്ലെങ്കിൽ നോട്ടീസുകൾ ആ ഒരു കാര്യങ്ങളൊക്കെ അടിച്ചു വിതരണം ചെയ്യുകയൊക്കെ വേണമായിരുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ അങ്ങനെയാണോ? അല്ല. എന്നാൽ ഇന്നൊരു സ്മാർട്ട് ഫോണും ഒരു ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും അപകീർത്തിപ്പെടുത്താം. ആ ഒരു അവസ്ഥയാണ് അല്ലെ നമുക്കറിയുന്നതാണ്. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ്, എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഏതൊരു മാധ്യമം നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് എന്ത്, വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം. ക്യാരക്ടർ അസാസിനേഷൻ നമ്മൾ കാണാറുണ്ട് അല്ലെ. പല രീതിയിലുള്ള ട്രോളുകൾ, മോശം കമന്റുകൾ, പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റൊരാളുടെ ഫോട്ടോ വെച്ച് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, എന്ത് അശ്ലീലവും വിളിച്ചു പറയാം, ആരും നമ്മളെ ഒന്നും ചെയ്യില്ല, ആരും നമ്മളെ കണ്ടുപിടിക്കില്ല എന്നൊരു തോന്നൽ ഈ ഒരു ജനറേഷന് പ്രത്യേകിച്ചുണ്ട് അല്ലെ. ഈ ഒരു ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്നതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു സമൂഹത്തിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരെയുമാണ് കേട്ടോ. യങ്സ്റ്റേഴ്സ് എന്നതല്ല, എല്ലാവരും, എല്ലാവരിലും ഒരു ഒരു കൈൻഡ് ഓഫ് ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ എന്നൊരു രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് സൈബർ നിയമങ്ങളും അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ നിയമം ഐടി ആക്ട് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെതിരെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരാളുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ എടുത്ത് മോശമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിനെ എന്താ നമ്മൾ വിളിക്കാറ്, മോർഫിംഗ് അല്ലെ, മോർഫിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജാമ്യമില്ലാത്ത കുറ്റമാണല്ലേ. ഐടി ആക്ടിലെ സെക്ഷൻ 66D പ്രകാരം മറ്റൊരാളായി ചമഞ്ഞ ഇന്റർനെറ്റിലൂടെ തട്ടിപ്പോ അല്ലെങ്കിൽ വ്യക്തിഹത്യയോ നടത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിലൂടെ സ്ത്രീകളെ ലക്ഷ്യമിട്ട് മോശം കമന്റുകൾ ഇടുന്നത്, അവരെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്, സൈബർ സ്റ്റാക്കിംഗ്, കഠിനമായ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന ഒരു ചെറിയ ട്രോളോ അല്ലെങ്കിൽ ഇടുന്ന ഒരു മോശം കമന്റോ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വരെ കാരണമായേക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ഓരോ സോഷ്യൽ മീഡിയ ഉപയോക്താവിനും ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ലാ പോയിന്റിൽ ഇന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി, സൈബർ ഇടങ്ങൾ വഴി വ്യക്തികളെ അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ഡിഫമേഷൻ, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഡിഫമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ് ലോസ്, യെസ്, ആ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് ഖലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Know Your Rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയിനിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു ശാപമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫേക്ക് ന്യൂസ് അഥവാ വ്യാജ വാർത്തകൾ. പലതരത്തിൽ ന്യൂസ് കാണാറുണ്ടല്ലേ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ രീതിയിൽ ഒരു ഗാങ് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മാരകമായൊരു രോഗം ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഒരു ഉദാഹരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ ഉള്ള വ്യാജ സന്ദേശങ്ങൾ, ഇവയെല്ലാം ഒരു ക്ലിക്ക് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് വാട്സപ്പിലൂടെയാണെങ്കിലും മറ്റൊക്കെ ഫോർവേഡ് ചെയ്യപ്പെടാറല്ലേ. പലരും വിചാരിക്കുന്നത് ഈ ഒരു മെസ്സേജ് ഞാൻ ഉണ്ടാക്കിയതല്ലോ, എനിക്ക് വന്നത് ഞാൻ ഒരു ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ, ഇതിൽ ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്, ഈ ഒരു കാര്യം പലരും വിചാരിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിലുണ്ടല്ലോ, നിയമപ്രകാരം ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുന്നയാൾ മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നയാളും, ഈ പബ്ലിഷർ ആയിക്കോട്ടെ സർക്കുലേറ്റർ ആയിക്കോട്ടെ, രണ്ടാൾക്കാരെന്താണ് തുല്യമായ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ വഴി നാട്ടിൽ എവിടെയെങ്കിലും ലഹളയോ അല്ലെങ്കിൽ ഭീതിയോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് രാജ്യദ്രോഹമായിട്ടുള്ള കുറ്റത്തിൽ വരും. കൂടാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങളോ അശ്ലീല ദൃശ്യങ്ങളോ വന്നാൽ അതിനെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ അവരും നിയമപരമായിട്ട് കുടുങ്ങാനായിട്ട് എന്താണ് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വാർത്ത കണ്ട ഉടനെ അത് സത്യമാണോ എന്ന് പരിശോധിക്കാതെ, ഫാക്ട് ചെക്ക് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നത് വലിയ നിയമക്കുരുക്കുകളിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇനി എങ്ങനെയാണ് സൈബർ പോലീസിൽ പരാതിപ്പെടേണ്ടത്, ആ ഒരു കാര്യമാണ് ലോ പോയിന്റിൽ പറയാൻ പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: law point. Know your rights.
1: അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്താനുണ്ടോ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നേരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമോ അല്ലെങ്കിൽ വ്യാജ വാർത്തകളോ വ്യക്തിഹത്യയോ ഉണ്ടായാൽ നമ്മൾ ഒട്ടും ഭയപ്പെടാതെ എങ്ങനെയാണ് നിയമസഹായം തേടേണ്ടത്, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. പലരും ഭയം കാരണം അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒളിച്ചോടി പോവാറാണ് പതിവ് അല്ലെ. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്കെതിരെ വന്ന മോശം കമന്റുകളുടെയോ പോസ്റ്റുകളുടെയോ കൃത്യമായ സ്ക്രീൻഷോട്ടുകളും ആ പ്രൊഫൈലുകളുടെ ലിങ്കും, ഈ യു ആർ എൽ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം തെളിവായിട്ട് സൂക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതിനുശേഷം ഇത്തരം പരാതികൾ നൽകാനായിട്ട് ഇന്ന് എല്ലാ ജില്ലകളിലും പ്രത്യേക സൈബർ പോലീസ് സ്റ്റേഷനുകളും സൈബർ സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെന്ന് പരാതി നൽകാം. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സൈബർ ക്രൈം പോർട്ടലായിട്ടുള്ള www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴി സ്റ്റേഷനിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പരാതി നൽകുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യമായി സൂക്ഷിക്കാനായിട്ട് ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ അവശേഷിപ്പിക്കുന്ന ഓരോ ലൈക്കും ഷെയറും ഭാവിയെ ബാധിക്കുന്ന ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റുകളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വളരെ ഉത്തരവാദിത്വത്തോടെ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണല്ലേ. അപ്പോൾ ഈ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, അത് പാലിക്കപ്പെടുക തന്നെ വേണം. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുക. കൂടാതെ ഇന്നത്തെ ലവ് പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പറഞ്ഞ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ലവ് പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: എടാ മൽഘോഷ, നീയാ?
1: ഞാനാ ഫുൾ പരിപാടി ഞാനാ.
0: മര്യാദയ്ക്ക് അടുക്കള.
1: എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
0: നൈസ്. പക്ഷെ പ്രകൃതി മതി.
2: നോ പ്രകൃതി, ഓൺലി വികൃതി.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കി.

40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക്

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: തമിഴ് സിനിമയിലെ റാപ്പിനും മോഡേൺ മ്യൂസിക്കിനും വേറിട്ടൊരു മുഖം നൽകിയ സംഗീതജ്ഞനാണ് സുരേഷ് പീറ്റേഴ്സ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, റാപ്പർ, ഡ്രമ്മർ, മ്യൂസിക് പ്രൊഡ്യൂസർ, അങ്ങനെ സംഗീതത്തിന്റെ പല മേഖലകളിലും ഒരുപോലെ തിളങ്ങിയ ഒരു കലാകാരൻ. അങ്ങനെ വേണം സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട്. സംഗീത

ലോകത്തേക്കുള്ള ഒരു വലിയ തുടക്കം എന്ന് പറയുന്നത് എ ആർ റഹ്മാന്റെ സഹപ്രവർത്തകനായിട്ടായിരുന്നു. പിന്നീട് ഇപ്പം നമ്മൾ ചിക്ക് ബുക്ക് റൈൽ എടുത്താലും പേട്ട റാപ്പ് എടുത്താലും ഊർവശി എടുത്താലും അങ്ങനെ ഹിറ്റ് ഗാനങ്ങളിലൂടെ ഒക്കെ ഒരു ഗായകനായിട്ടും റാപ്പറായിട്ടും ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ്. മലയാള സിനിമയിൽ അങ്ങനെ സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു. തുടർന്ന് ഒരുപാട് നല്ല സിനിമകൾ, നല്ല പാട്ടുകൾ, മലയാളികൾ ഇന്നും ഹം ചെയ്യുന്ന പല പാട്ടുകളും സുരേഷ് പീറ്റേഴ്സിന്റെ ആണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ചെറിയ സങ്കടമുള്ള കാര്യം. 30 വർഷത്തിലധികം പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുകയും 1000-ൽ പരം ജിംഗിളുകൾ കമ്പോസ് ചെയ്യുകയും അങ്ങനെ മലയാളി അല്ലാഞ്ഞിട്ടുകൂടി മലയാളികളുടെ പൾസ് തിരിച്ചറിഞ്ഞ ഒരു സംഗീത സംവിധായകൻ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ അത്രയും ഫ്രഷായിട്ട് തന്നെ നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ സംഗീത സംവിധായകന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മുത്തിന് കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഈ മുത്തിന്റെ ആദ്യത്തെ പാട്ട് നമ്മളിതേ കേൾക്കാൻ പോവുകയാണ്, ഒരു മുത്തും തേടി. യെസ്, ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിൽ എസ് രമേശൻ നായർ കമ്പോസ് ചെയ്ത് എം ജി ശ്രീകുമാറും സുജാത മേനോനും മനോയും ചേർന്ന് പാടിയ പാട്ട്. സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്കിൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഉണ്ട് അഹല്യ FM. സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലെ നൈറ്റിംഗേൽ എന്നാണ് സ്വർണലത എന്ന ഗായികയെ സുരേഷ് പീറ്റേഴ്സ് വിശേഷിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ വന്ന പല ഗാനങ്ങളും, മോസ്റ്റ് ഓഫ് ദ ഗാനങ്ങളും പാടിയിട്ടുള്ളത് സ്വർണലത തന്നെയാണ്. ആ വോയിസും ആ വോയിസിന്റെ ടെക്സ്ചറും അദ്ദേഹത്തെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് പാട്ട് കൊടുത്താലും അതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗായികയാണ്. ഒരു പിച്ച് കറക്ഷനും ഇന്നേ വരെ ആവശ്യം വന്നിട്ടില്ല. ഏത് പാട്ട് കൊടുത്താലും ആ ശബ്ദത്തിൽ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ ശബ്ദം ആ പാട്ടിനോട് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ ഒരു മാജിക് ആയിട്ട് തന്നെയാണ് സുരേഷ് പീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു അപ് ടെമ്പോയിൽ വന്നിട്ടുള്ള ഒരുപാട് പെർക്കഷൻസ് ഒക്കെ ഉപയോഗിച്ച് വരികൾക്കും അതുപോലെ തന്നെ മ്യൂസിക്കിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ് രാവണപ്രഭു എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ശ്രീരാമും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ട് പൊട്ട് കുത്തടി പുടവ ചുറ്റടി എന്ന പാട്ട്. മനോഹരമായ ഈ ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സംഗീതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകുമെന്നും എ ആർ റഹ്മാനോടൊപ്പം വർക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ മലയാളികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറുമെന്നും ഒരിക്കൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു കനവ്, നമ്മൾ കാണുന്ന സ്വപ്നം സാഫല്യമാകുന്ന പോലെ തന്നെയാണ് ഇന്നും ആ ഓർമ്മകളൊക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ പാട്ടുകൾ ഇഷ്ടപ്പെടാൻ കുറച്ച് പാടുള്ള ആൾക്കാരാണ്. എന്നാൽ ഒരു ഋതം എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു മലയാളികൾ. നല്ല വരികൾക്കൊപ്പം നല്ല ഋതം, നല്ല ഒരു താളം കേൾക്കുമ്പോൾ അതിനൊപ്പം തുള്ളിയിരുന്ന ഒരു മനോഹരമായ ഓഡിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു മലയാളികളുടെ ഇടയിൽ നിന്നും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഏതൊരു ആഘോഷത്തിനും അല്ലെങ്കിൽ ഏതൊരു കല്യാണ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറന്ന് നമുക്ക് ഡാൻസ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്, അല്ലേ? രാവണപ്രഭു എന്ന സിനിമയിൽ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇത്തരം പാട്ടുകളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്കറിയാം ലാലേട്ടനും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്. ഈ തകില് പുകിലിൽ മോഹൻലാൽ പാടിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ, ആ പോർഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന് അവിടെ പോവാൻ സാധിച്ചില്ല. പക്ഷെ റെക്കോർഡിങ്ങിന് ശേഷം അത് ഫിലിമിൽ അത് കണ്ടപ്പോൾ ആ എക്സ്പ്രഷൻസ് ഏറ്റവും ഭംഗിയായി തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിലീസ് ചെയ്ത സമയത്ത്, അതായത് റീറിലീസ് ചെയ്ത സമയത്ത് ഈ സിനിമകൾക്കൊക്കെ ഇത്രയും ക്രേസി ആയിട്ടുള്ള ആരാധകരുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, സംഗീതം അദ്ദേഹത്തിന് എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചോ അത് പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പല ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും പല ശബ്ദങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണാം. അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എടുത്തൊരു തീരുമാനമൊന്നല്ല. പ്രീ പ്ലാൻ ചെയ്ത് ലാലേട്ടനും എം ജി ശ്രീകുമാറും തന്നെ ഇത്തരം പോർഷനുകൾ പാടണമെന്ന് കൃത്യമായ പ്രീ പ്ലാനിങ്ങോട് കൂടി ചെയ്ത ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്. അപ്പൊ രാവണ പ്രഭു എന്ന സിനിമയിൽ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ പിറന്ന ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാധിക തിലക്, എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ, മോഹൻലാൽ, അങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് വളരെ ഭംഗിയായി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹലിയ എഫ് എം. സ്റ്റേ
1: ട്യൂൺഡ്.

മലയാള സിനിമയിൽ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ അരങ്ങേറ്റം അത് പഞ്ചാബി ഹൌസ് എന്ന സിനിമയിലാണ്. ഒരുപാട് വർഷം അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഒരു പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തീം, പഞ്ചാബി ഹൌസ് എന്ന് പറയുന്ന ഒരു സിനിമ, അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കണം, മലയാളം പാട്ടാണെങ്കിലും ഒരു പഞ്ചാബി ടച്ച് അതിലേക്ക് കൊണ്ടുവരണം എന്ന വെല്ലുവിളി വളരെ ധൈര്യമായി ഏറ്റെടുത്ത ഒരു കലാകാരനാണ് സുരേഷ് പീറ്റേഴ്സ്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ റിതം സൈഡ് വളരെ വളരെ സ്ട്രോങ് ആണെന്ന്. പിന്നെ മാത്രമല്ല, മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മെലഡീസാണ്. ആ നല്ല മെലഡീസിന്റെ ഒപ്പം നല്ലൊരു റിതം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് പഞ്ചാബി ഹൌസിലെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ മലയാളികൾക്ക് വേണ്ടി സുരേഷ് പീറ്റേഴ്സ് കമ്പോസ് ചെയ്ത ആദ്യ ഗാനം എന്ന് പറയുന്നത് പഞ്ചാബി ഹൌസിലെ സോനാരേ സോനാരേ എന്ന പാട്ടാണ്. അതിലൊരു റാപ്പ് പോർഷനും കൂടി ഉണ്ട്. ആ പോർഷൻ പാടിയിട്ടുള്ളത് സുരേഷ് പീറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ അതിന്റെ മേജർ പോർഷൻസ് യെസ് ഓഫ് കോഴ്സ് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, റാഫി മെക്കാട്ടിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ സിനിമ എം ജി ശ്രീകുമാറും സുരേഷ് പീറ്റേഴ്സും ചേർന്ന് പാടിയിരിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മൾ രാവണപ്രഭു എന്ന സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. രണ്ട് പാട്ടുകളുണ്ട് അതിലെ മെലഡി ആയിട്ട്, നമുക്ക് ആകാശദീപം, സാക്ഷി, അതേപോലെ തന്നെ അറിയാതെ അറിയാതെ എന്ന പാട്ട്. രണ്ട് പാട്ടുകളും മലയാളികൾ എപ്പോൾ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് പാട്ടുകൾ അല്ലേ. ശരിക്കും ആകാശദീപം എന്ന് പറയുന്ന ആ പാട്ട് ആ ഏജിനെ കൺസിഡർ ചെയ്ത്, നമുക്കറിയാം മോഹൻലാലിന്റെ അച്ഛനായി, മോഹൻലാൽ തന്നെ ഡബിൾ റോളിൽ വന്നിട്ടുള്ള ഈ സിനിമയിൽ ആ ഏജിനെ കൺസിഡർ ചെയ്ത് തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ആകാശദീപം. ആൻഡ് ആകാശദീപമാണെങ്കിലും അറിയാതെ അറിയാതെയാണെങ്കിലും ഇതിന്റെ ഹോൾ ക്രെഡിറ്റ്സ് അദ്ദേഹം, സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ ക്രെഡിറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂടെ വളരെ സ്ട്രോങ് ആയി നിന്ന മ്യൂസിഷ്യൻസിനും കൂടി അദ്ദേഹം അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിത്രയും ജയചന്ദ്രനും ചേർന്നിട്ടാണ് അറിയാതെ അറിയാതെ എന്ന പാട്ട് പാടിയിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ നമുക്കതൊരു സിമ്പിൾ പാട്ടായിട്ട് തോന്നും. പക്ഷെ ആ പാട്ടൊന്ന് പാടി നോക്കുമ്പോഴാണ് ശരിക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 3.5 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് ജയചന്ദ്രൻ ആണെങ്കിലും ചിത്രചേച്ചി ആണെങ്കിലും സമയം വേണം, ഈ പാട്ട് പഠിക്കണം, കൃത്യമായി തന്നെ അത് പാടണം, ആ ഭംഗിയിൽ തന്നെ അത് പാടണമെന്ന് സമയമെടുത്ത് 3.5 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തൊരു പാട്ട്. സുരേഷ് പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അറിയാതെ അറിയാതെ. ആൻഡ് പലപ്പോഴും ഈ ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ട് നമ്മൾ ഈ വരികൾ എഴുതുന്ന സമയത്ത് പല വാക്കുകളും വന്നു. ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറയാതെ എന്ന് ആലോചിച്ചു, വേറെ പല വാക്കുകൾ ഉപയോഗിച്ചു, അങ്ങനെ അങ്ങനെ അങ്ങനെ ഫൈനലി ആണ് അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞൊരു വാക്കിലേക്ക് എത്തുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മറ്റൊരു മാജിക് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെ നമ്മുടെ ഓർമ്മയിൽ ഉണരും, ഗാനങ്ങൾ കംപ്ലീറ്റ് ആകും അല്ലെ. എസ് പി ജയചന്ദ്രനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, രാവണപ്രഭു എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ മെലഡിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൻഡ്.

എത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനമാണല്ലേ. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറങ്ങാൻ തോന്നൂല്ലേ. നമ്മളിങ്ങനെ പാട്ട് പാടി ഉറക്കുന്ന ഒരു ഫീൽ, ആ സിനിമയിലുള്ളത് പോലെ തന്നെ നമുക്ക് വേണ്ടി മാത്രം പി ജയചന്ദ്രൻ പാടുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടുന്നത്. മഴത്തുള്ളി കിലുക്കം എന്ന ഈ മനോഹരമായ ചിത്രത്തിൻ്റെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്. കാരണം ഇതിൻ്റെ ബി ജി എം ആയിക്കോട്ടെ, എല്ലാം മ്യൂസിഷ്യൻസും ലിറിക്സും ഒക്കെ കൃത്യമായി റിഹേഴ്സലുകൾ ചെയ്ത് ഏറ്റവും ഭംഗിയായി തന്നെ അവർ റെക്കോർഡ് ചെയ്ത്. പലപ്പോഴും പല മ്യൂസിഷ്യൻസും പല ടേക്കുകൾ എടുത്തിട്ടാണ് പല പാട്ടുകൾ ശരിയാക്കാറെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ആദ്യത്തെ ടേക്കാണ്. കൃത്യമായ റിഹേഴ്സലിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ടേക്ക് തന്നെ ഓക്കെ ആക്കിയ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയ ഒരു പാട്ടാണ്. വളരെ ജെനുവിൻ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേക്കിലാണെന്നാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിന്റെ ആ മാജിക് ആണ്. ഒരു പ്രോപ്പർ റിഹേഴ്സലൊക്കെ ചെയ്ത് ആദ്യമായിട്ട് മ്യൂസിഷ്യൻസ് എല്ലാവരും ലൈവായിട്ട് പാടുന്ന കിട്ടുന്ന ഒരു ഫീലാണ് ഇപ്പോഴും തേരിറങ്ങും മുകളിൽ എന്ന പാട്ട് നമുക്ക് നൽകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, പി ജയചന്ദ്രൻ ഭാവഗായകൻ പാടിയ പാട്ട്. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മളൊരു സുരേഷ് പീറ്റേഴ്സ് മാജിക്കിലേക്കാണ് പോകുന്നത് അല്ലെ. റൺവേ എന്ന സിനിമ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഒന്നിനൊന്ന് ഹിറ്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകളും തന്റെ ഏറ്റവും നല്ലൊരു കോമ്പോസിഷൻ കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. മാത്രമല്ല മലയാളികൾ തന്റെ പാട്ടുകൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന സന്തോഷവും അഭിമാനവും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഈ പാട്ടിനെയും അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കാർത്തിക് എന്നൊരു സിംഗറിനെ മലയാളത്തിലേക്ക് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു തമിഴ് ബോർഡറിൽ വരുന്ന അല്ലെ വാളയാർ, ഒരു ഐറ്റം സോങ് കൈൻഡ് ഓഫ് പാട്ടാണ് അല്ലെ. ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഭാവനയൊക്കെ വരുന്ന ഒരു ഒരു പാട്ട്, ഒരു റോഡ് സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഒന്ന് കാർത്തിക്കിന്റെ ശബ്ദമാണ്, മറ്റൊന്ന് സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദമാണ്. അത് നമ്മൾ കോറസ് ആയിട്ടാണ് കേൾക്കുക. നമ്മൾ ശരിക്കും അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു കോറസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കോറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, സുരേഷ് പീറ്റേഴ്സ് മാത്രമാണ് അതിൽ കോറസ് പോർഷൻസ് പാടിയിട്ടുള്ളത്. മൾട്ടി ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ചിക്കുബുക്കുറയിലും അല്ലെങ്കിൽ ഒരുപാട് നല്ല തമിഴ് സോങ്സിൽ എ ആർ റഹ്മാന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതേ എക്സ്പീരിയൻസ് ഈ പാട്ടിലേക്കും അദ്ദേഹം അപ്ലൈ ചെയ്തു എന്ന് വേണം പറയാൻ. യെസ്, അത്തരം ഐഡിയാസ് ഒക്കെ ഇതേ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടിയ ഒരു മനോഹരമായ ഗാനം ഗിരീഷ് പുത്തേച്ചേരിയുടെ വഴികൾ ജോഷി പടം അല്ലേ. നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കാണുന്ന സിനിമകൾ, യെസ് ഗിരീഷ് പുത്തേച്ചേരിയുടെ വരികൾ കാർത്തിക് പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. നിങ്ങളോടൊപ്പം ആർജി. Stay tuned.

അങ്ങനെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഒന്നിനൊന്ന് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊരു സിനിമ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്, വൺ മാൻ ഷോ. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പവിഴമലർ, പിൻകൊടി. യെസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഒരുപാട് പേര് തേടി പിടിച്ചു പോയി യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. ഇപ്പോഴും ആൾക്കാർക്ക് അതിൻ്റെ ഒരു ആ ഒരു റിതം തരുന്ന ഒരു ഫീൽ എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എപ്പോഴും തോന്നാറുണ്ട്. മെലഡി പ്ലസ് റിതം, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത്. അത്തരം പാട്ടുകളിലേക്ക് മലയാളികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസം എപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ മലയാളികൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. പാട്ടുകളുടെ ഈ ഒരു മാജിക്കിന്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു പാട്ടും കൂടി അഡീഷണലി ആഡ് ചെയ്യുന്നു, അതാണ് വൺ മാൻ ഷോയിലെ പവിഴമലർ പെൺകൊടി. എന്തായാലും കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2020 എന്നൊരു സിനിമ മലയാളത്തിലേക്ക് വരികയാണ് അല്ലെ. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം, മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ആൻഡ് അതിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും രണ്ട് പാട്ടുകൾ, ഓപ്രിയ എന്ന പാട്ടും ഒരു മൾട്ടി സ്റ്റാർ സോങ്ങുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യു നോ, അദ്ദേഹം കുറച്ചും കൂടി ലൈവ് മ്യൂസിക്കും ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി, സുരേഷ് പീറ്റേഴ്സ് ഈ പാട്ടിനെ പറ്റി സംസാരിച്ച സമയത്ത്, ഓപ്രിയ എന്ന പാട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ, നമുക്ക് എബ്രോഡിൽ പഠിച്ച രണ്ട് വ്യക്തികളുടെ ഒരു പാട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് സൗണ്ട് തന്നെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോഴത്തെ കുട്ടികളും ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ തന്റെ പാട്ടിനോട് വൈബ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ ഗാനം തന്നെയാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ പാട്ട് ശങ്കർ മഹാദേവനും ജ്യോത്സനയും ചേർന്ന് പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഫ്രം ദ മൂവി 2020. യെസ്, ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഓ പ്രിയ എന്ന ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM with RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളികൾക്ക് ശരിക്കും സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതിൽ ഒരു നന്ദി കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സാധിക്കില്ല. പക്ഷേ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്ദി പറയേണ്ടത് മലയാളികളോടാണ്, തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ഏറ്റവും നല്ല മ്യൂസിഷ്യനെ പുറത്തേക്ക് എടുക്കാൻ സഹായിച്ചത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും മലയാളി ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളല്ല. നല്ല പാട്ടുകൾ കിട്ടിയാൽ മാത്രം അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് അതും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര സന്തോഷിക്കില്ല. നല്ലത് തന്നെ കൊടുക്കണം. ആ നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് മലയാളികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ആ റിതം ആൻഡ് ലിറിക്സിന്റെ ഒരു മാജിക് അദ്ദേഹം കാണിച്ചതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ സോങ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു പാട്ട് അദ്ദേഹത്തിനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡയറക്ടർ. അങ്ങനെയാണ് റൺവേ എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു പൂജാ സോങ് അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒക്കെ നമ്മളുടെ ഒരു ബ്ലിസ് മോർണിംഗ് ബ്ലിസ്സിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, പുലരിയിലൊരു പൂന്തിന്നൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യലാണ്. ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സോങ് ചെയ്തു എന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് എന്നും മലയാളികളോട്, മലയാളികൾ ഒരു ലൈഫ് സേവിയർ ആണ് അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തിനൊരു ലൈഫ് സേവിയർ ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അവിശാലമായ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. യെസ്, അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കൈതപ്രം വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂജാ സോങ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള സോങ്. ആൻഡ് ഇത്രയും നേരം നമ്മൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ പല മനോഹരമായ ഗാനങ്ങളിലൂടെ കടന്നുപോയി. ആൻഡ് ഇനിയും ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കഥയുമായി നമ്മൾ കൂട്ടുകൂടും. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഇങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: തമിഴ് സിനിമയിലെ റാപ്പിനും മോഡേൺ മ്യൂസിക്കിനും വേറിട്ടൊരു മുഖം നൽകിയ സംഗീതജ്ഞനാണ് സുരേഷ് പീറ്റേഴ്സ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, റാപ്പർ, ഡ്രമ്മർ, മ്യൂസിക് പ്രൊഡ്യൂസർ, അങ്ങനെ സംഗീതത്തിന്റെ പല മേഖലകളിലും ഒരുപോലെ തിളങ്ങിയ ഒരു കലാകാരൻ. അങ്ങനെ വേണം സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട്. സംഗീത ലോകത്തേക്കുള്ള ഒരു വലിയ തുടക്കം എന്ന് പറയുന്നത് AR റഹ്മാന്റെ സഹപ്രവർത്തകനായിട്ടായിരുന്നു. പിന്നീട് ഇപ്പം നമ്മൾ ചിക്ക് ബുക്ക് റൈൽ എടുത്താലും പേട്ട റാപ്പ് എടുത്താലും ഉർവശി എടുത്താലും അങ്ങനെ ഹിറ്റ് ഗാനങ്ങളിലൂടെ ഒക്കെ ഒരു ഗായകനായിട്ടും റാപ്പറായിട്ടും ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ്. മലയാള സിനിമയിൽ അങ്ങനെ സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു. തുടർന്ന് ഒരുപാട് നല്ല സിനിമകൾ, നല്ല പാട്ടുകൾ, മലയാളികൾ ഇന്നും ഹം ചെയ്യുന്ന പല പാട്ടുകളും സുരേഷ് പീറ്റേഴ്സിന്റെയാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ചെറിയ സങ്കടമുള്ള കാര്യം. 30 വർഷത്തിലധികം പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുകയും 1000-ൽ പരം ജിംഗിളുകൾ കമ്പോസ് ചെയ്യുകയും അങ്ങനെ മലയാളി അല്ലാഞ്ഞിട്ടുകൂടി മലയാളികളുടെ പൾസ് തിരിച്ചറിഞ്ഞ ഒരു

ശ്രീകുമാറും സുജാത മേനോനും മനോയും ചേർന്ന് പാടിയ പാട്ട്. സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്കിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഉണ്ട്. അഹല്യ FM സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആണ് സ്വർണലത എന്ന ഗായികയെ സുരേഷ് പീറ്റേഴ്സ് വിശേഷിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ വന്ന പല ഗാനങ്ങളും, മോസ്റ്റ് ഓഫ് ദ ഗാനങ്ങളും പാടിയിട്ടുള്ളത് സ്വർണലത തന്നെയാണ്. ആ വോയിസും ആ വോയിസിന്റെ ടെക്സ്ചറും അദ്ദേഹത്തെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് പാട്ട് കൊടുത്താലും അതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗായികയാണ്. ഒരു പിച്ച് കറക്ഷനും ഇന്നേ വരെ ആവശ്യം വന്നിട്ടില്ല. ഏത് പാട്ട് കൊടുത്താലും ആ ശബ്ദത്തിൽ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ ശബ്ദം ആ പാട്ടിനോട് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ ഒരു മാജിക് ആയിട്ട് തന്നെയാണ് സുരേഷ് പീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു അപ് ടെമ്പോയിൽ വന്നിട്ടുള്ള ഒരുപാട് പെർക്കഷൻസ് ഒക്കെ ഉപയോഗിച്ച് വരികൾക്കും അതുപോലെ തന്നെ മ്യൂസിക്കിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ് രാവണപ്രഭു എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ശ്രീരാമും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ട് പൊട്ടുകുത്തടി പുടവ ചുറ്റടി എന്ന പാട്ട്. മനോഹരമായ ഈ ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകുമെന്നും എ ആർ റഹ്മാനോടൊപ്പം വർക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ മലയാളികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറുമെന്നും ഒരിക്കൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു കനവ് നമ്മൾ കാണുന്ന സ്വപ്നം സാഫല്യമാകുന്ന പോലെ തന്നെയാണ് ഇന്നും ആ ഓർമ്മകളൊക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ പാട്ടുകൾ ഇഷ്ടപ്പെടാൻ കുറച്ച് പാടുള്ള ആൾക്കാരാണ്. എന്നാൽ ഒരു ഋതം എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു മലയാളികൾ. നല്ല വരികൾക്കൊപ്പം നല്ല ഋതം, നല്ല ഒരു താളം കേൾക്കുമ്പോൾ അതിനൊപ്പം തുള്ളിയിരുന്ന ഒരു മനോഹരമായ ഓഡിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു മലയാളികളുടെ ഇടയിൽ നിന്നും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഏതൊരു ആഘോഷത്തിനും അല്ലെങ്കിൽ ഏതൊരു കല്യാണ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറന്ന് നമുക്ക് ഡാൻസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്, അല്ലെ? രാവണ പ്രഭു എന്ന സിനിമയിൽ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇത്തരം പാട്ടുകളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്കറിയാം ലാലേട്ടനും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്. ഈ തകില് പുകിലിൽ മോഹൻലാൽ പാടിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ, ആ പോർഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന് അവിടെ പോവാൻ സാധിച്ചില്ല. പക്ഷെ റെക്കോർഡിങ്ങിന് ശേഷം അത് ഫിലിമിൽ അത് കണ്ടപ്പോൾ ആ എക്സ്പ്രഷൻസ് ഏറ്റവും ഭംഗിയായി തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിലീസ് ചെയ്ത സമയത്ത്, അതായത് റീ റിലീസ് ചെയ്ത സമയത്ത് ഈ സിനിമകൾക്കൊക്കെ ഇത്രയും ക്രേസി ആയിട്ടുള്ള ആരാധകരുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, സംഗീതം അദ്ദേഹത്തിന് എവിടെ കൊണ്ടു എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചോ അത് പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പല ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും പല ശബ്ദങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണാം. അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എടുത്തൊരു തീരുമാനമൊന്നല്ല. പ്രീ പ്ലാൻ ചെയ്ത് ലാലേട്ടനും എം ജി ശ്രീകുമാറും തന്നെ ഇത്തരം പോർഷനുകൾ പാടണം എന്ന് കൃത്യമായ പ്രീ പ്ലാനിങ്ങോട് കൂടി ചെയ്ത ഒരു പാട്ട് തന്നെയാണ് തകില് പുകില്. അപ്പൊ രാവണ പ്രഭു എന്ന സിനിമയിൽ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ പിറന്ന ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാധിക തിലക്, എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ, മോഹൻലാൽ, അങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് വളരെ ഭംഗിയായി പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്. തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

മലയാള സിനിമയിൽ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ അരങ്ങേറ്റം അത് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലാണ്. ഒരുപാട് വർഷം അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഒരു പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തീം, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സിനിമ, അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കണം, മലയാളം പാട്ടാണെങ്കിലും ഒരു പഞ്ചാബി ടച്ച് അതിലേക്ക് കൊണ്ടുവരണം എന്ന വെല്ലുവിളി വളരെ ധൈര്യമായി ഏറ്റെടുത്ത ഒരു കലാകാരനാണ് സുരേഷ് പീറ്റേഴ്സ്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ റിതം സൈഡ് വളരെ വളരെ സ്ട്രോങ് ആണെന്ന്. പിന്നെ മാത്രമല്ല, മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മെലഡീസാണ്. ആ നല്ല മെലഡീസിന്റെ ഒപ്പം നല്ലൊരു റിതം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് പഞ്ചാബി ഹൗസിലെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ മലയാളികൾക്ക് വേണ്ടി സുരേഷ് പീറ്റേഴ്സ് കമ്പോസ് ചെയ്ത ആദ്യ ഗാനം എന്ന് പറയുന്നത് പഞ്ചാബി ഹൗസിലെ സോനാരെ സോനാരെ എന്ന പാട്ടാണ്. അതിലൊരു റാപ്പ് പോർഷനും കൂടി ഉണ്ട്. ആ പോർഷൻ പാടിയിട്ടുള്ളത് സുരേഷ് പീറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ അതിന്റെ മേജർ പോർഷൻസ് യെസ് ഓഫ് കോഴ്സ് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, റാഫി മെക്കാട്ടിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ സിനിമ എം ജി ശ്രീകുമാറും സുരേഷ് പീറ്റേഴ്സും ചേർന്ന് പാടിയിരിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM, RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മൾ രാവണപ്രഭു എന്ന സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. രണ്ട് പാട്ടുകളുണ്ട് അതിലെ മെലഡി ആയിട്ട്, നമുക്ക് ആകാശദീപം, സാക്ഷി, അതേപോലെ തന്നെ അറിയാതെ അറിയാതെ എന്ന പാട്ട്. രണ്ട് പാട്ടുകളും മലയാളികൾ എപ്പോൾ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് പാട്ടുകൾ അല്ലേ. ശരിക്കും ആകാശദീപം എന്ന് പറയുന്ന ആ പാട്ട് ആ ഏജിനെ കൺസിഡർ ചെയ്ത്, നമുക്കറിയാം മോഹൻലാലിന്റെ അച്ഛനായി, മോഹൻലാൽ തന്നെ ഡബിൾ റോളിൽ വന്നിട്ടുള്ള ഈ സിനിമയിൽ ആ ഏജിനെ കൺസിഡർ ചെയ്ത് തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ആകാശദീപം. ആൻഡ് ആകാശദീപമാണെങ്കിലും അറിയാതെ അറിയാതെ ആണെങ്കിലും ഇതിന്റെ ഹോൾ ക്രെഡിറ്റ്സ് അദ്ദേഹം, സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ ക്രെഡിറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂടെ വളരെ സ്ട്രോങ് ആയി നിന്ന മ്യൂസിഷ്യൻസിനും കൂടി അദ്ദേഹം അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിത്രയും ജയചന്ദ്രനും ചേർന്നിട്ടാണ് അറിയാതെ അറിയാതെ എന്ന പാട്ട് പാടിയിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ നമുക്കതൊരു സിമ്പിൾ പാട്ടായിട്ട് തോന്നും. പക്ഷെ ആ പാട്ടൊന്ന് പാടി നോക്കുമ്പോഴാണ് ശരിക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 3.5 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജയചന്ദ്രൻ ആണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും സമയം വേണം, ഈ പാട്ട് പഠിക്കണം, കൃത്യമായി തന്നെ അത് പാടണം, ആ ഭംഗിയിൽ തന്നെ അത് പാടണമെന്ന് സമയമെടുത്ത് 3.5 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തൊരു പാട്ട്. സുരേഷ് പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അറിയാതെ അറിയാതെ. ആൻഡ് പലപ്പോഴും ഈ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് നമ്മൾ ഈ വരികൾ എഴുതുന്ന സമയത്ത് പല വാക്കുകളും വന്നു. ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറയാതെ എന്ന് ആലോചിച്ചു, വേറെ പല വാക്കുകളും ഉപയോഗിച്ചു, അങ്ങനെ ഫൈനലിയാണ് അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞൊരു വാക്കിലേക്ക് എത്തുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മറ്റൊരു മാജിക് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെ നമ്മുടെ ഓർമ്മയിൽ ഉണരും, ഗാനങ്ങൾ കംപ്ലീറ്റ് ആകും അല്ലെ. എസ് പി ജയചന്ദ്രനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, രാവണപ്രഭു എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ മെലഡിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനമാണല്ലേ. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറങ്ങാൻ തോന്നൂല്ലേ. നമ്മളിങ്ങനെ പാട്ട് പാടി ഉറക്കുന്ന ഒരു ഫീൽ, ആ സിനിമയിലുള്ളത് പോലെ തന്നെ നമുക്ക് വേണ്ടി മാത്രം പി ജയചന്ദ്രൻ പാടുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടുന്നത്. മഴത്തുള്ളി കിലുക്കം എന്ന ഈ മനോഹരമായ ചിത്രത്തിലെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. കാരണം ഇതിന്റെ ബി ജി എം ആയിക്കോട്ടെ, എല്ലാം മ്യൂസിഷ്യൻസും ലിറിക്സും ഒക്കെ കൃത്യമായി റിഹേഴ്സലുകൾ ചെയ്ത് ഏറ്റവും ഭംഗിയായി തന്നെ അവർ റെക്കോർഡ് ചെയ്ത്. പലപ്പോഴും പല മ്യൂസിഷ്യൻസും പല ടേക്കുകൾ എടുത്തിട്ടാണ് പല പാട്ടുകൾ ശരിയാക്കാറെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ആദ്യത്തെ ടേക്കാണ്. കൃത്യമായ റിഹേഴ്സലിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ടേക്ക് തന്നെ ഓക്കെ ആക്കിയ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയ ഒരു പാട്ടാണ്. വളരെ ജെനുവിൻ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേക്കിലാണെന്നാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിന്റെ ആ മാജിക് ആണ്. ഒരു പ്രോപ്പർ റിഹേഴ്സലൊക്കെ ചെയ്ത് ആദ്യമായിട്ട് മ്യൂസിഷ്യൻസ് എല്ലാവരും ലൈവായിട്ട് പാടുന്ന കിട്ടുന്ന ആ ഒരു ഫീലാണ് ഇപ്പോഴും തേരിറങ്ങും മുകളിൽ എന്ന പാട്ട് നമുക്ക് നൽകുന്നത്. എസ് രമേശൻ നായർ വരികൾ എഴുതി, പി ജയചന്ദ്രൻ ഭാവഗായകൻ പാടിയ പാട്ട്. യെസ്, ഓർമ്മയിലുണ്ടരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മളൊരു സുരേഷ് പീറ്റേഴ്സ് മാജിക്കിലേക്കാണ് പോകുന്നത് അല്ലെ. റൺവേ എന്ന സിനിമ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഒന്നിനൊന്ന് ഹിറ്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകളും തന്റെ ഏറ്റവും നല്ലൊരു കോമ്പോസിഷൻ കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. മാത്രമല്ല മലയാളികൾ തന്റെ പാട്ടുകൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന സന്തോഷവും അഭിമാനവും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഈ പാട്ടിനെയും അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കാർത്തിക് എന്നൊരു സിംഗറിനെ മലയാളത്തിലേക്ക് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു തമിഴ് ബോർഡറിൽ വരുന്ന അല്ലെ വാളയാർ, ഒരു ഐറ്റം സോങ് കൈൻഡ് ഓഫ് പാട്ടാണ് അല്ലെ. ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഭാവനയൊക്കെ വരുന്ന ഒരു പാട്ട്, ഒരു റോഡ് സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഒന്ന് കാർത്തിക്കിന്റെ ശബ്ദമാണ്, മറ്റൊന്ന് സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദമാണ്. അത് നമ്മൾ കോറസ് ആയിട്ടാണ് കേൾക്കുക. നമ്മൾ ശരിക്കും അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു കോറസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കോറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, സുരേഷ് പീറ്റേഴ്സ് മാത്രമാണ് അതിൽ കോറസ് പോർഷൻസ് പാടിയിട്ടുള്ളത്. മൾട്ടി ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ചിക്കു ബുക്കറയിലും അല്ലെങ്കിൽ ഒരുപാട് നല്ല തമിഴ് സോങ്സിൽ എ ആർ റഹ്മാന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതേ എക്സ്പീരിയൻസ് ഈ പാട്ടിലേക്കും അദ്ദേഹം അപ്ലൈ ചെയ്തു എന്ന് വേണം പറയാൻ. യെസ്, അത്തരം ഐഡിയാസ് ഒക്കെ ഇതേ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടിയ ഒരു മനോഹരമായ ഗാനം ഗിരീഷ് പുത്തേച്ചേരിയുടെ വഴികൾ ജോഷി പടം അല്ലേ. നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കാണുന്ന സിനിമകൾ. യെസ്, ഗിരീഷ് പുത്തേച്ചേരിയുടെ വരികൾ കാർത്തിക് പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. നിങ്ങളോടൊപ്പം ആർജി ഹീര.

അങ്ങനെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഒന്നിനൊന്ന് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊരു സിനിമ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്, വൺ മാൻ ഷോ. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പവിഴമലർ, പിൻകൊടി. യെസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഒരുപാട് പേര് തേടി പിടിച്ചു പോയി യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. ഇപ്പോഴും ആൾക്കാർക്ക് അതിൻ്റെ ഒരു ആ ഒരു ഋതം തരുന്ന ഒരു ഫീൽ എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. മെലഡി പ്ലസ് ഋതം, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത്. അത്തരം പാട്ടുകളിലേക്ക് മലയാളികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസം എപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ മലയാളികൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. പാട്ടുകളുടെ ഈ ഒരു മാജിക്കിന്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു പാട്ടും കൂടി അഡീഷണലി ആഡ് ചെയ്യുന്നു, അതാണ് വൺ മാൻ ഷോയിലെ പവിഴമലർ പെൺകൊടി. എന്തായാലും കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ട് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2020 എന്നൊരു സിനിമ മലയാളത്തിലേക്ക് വരികയാണ് അല്ലെ. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം, മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ആൻഡ് അതിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും രണ്ട് പാട്ടുകൾ, ഓപ്രിയ എന്ന പാട്ടും ഒരു മൾട്ടി സ്റ്റാർ സോങ്ങുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യു നോ, അദ്ദേഹം കുറച്ചും കൂടി ലൈവ് മ്യൂസിക്കും ലൈവ് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി, സുരേഷ് പീറ്റേഴ്സ് ഈ പാട്ടിനെ പറ്റി സംസാരിച്ച സമയത്ത്, ഓപ്രിയ എന്ന പാട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ, നമുക്ക് എബ്രോഡിൽ പഠിച്ച രണ്ട് വ്യക്തികളുടെ ഒരു പാട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് സൗണ്ട് തന്നെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികളും ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ തന്റെ പാട്ടിനോട് വൈബ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ ഗാനം തന്നെയാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ പാട്ട് ശങ്കർ മഹാദേവനും ജ്യോത്സനയും ചേർന്ന് പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഫ്രം ദ മൂവി 2020. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഓ പ്രിയ എന്ന ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM with RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളികൾക്ക് ശരിക്കും സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതിൽ ഒരു നന്ദി കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സാധിക്കില്ല. പക്ഷെ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്ദി പറയേണ്ടത് മലയാളികളോടാണ്, തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളോടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ഏറ്റവും നല്ല മ്യൂസിഷ്യനെ പുറത്തേക്ക് എടുക്കാൻ സഹായിച്ചത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും മലയാളി ഓഡിയൻസിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളല്ല. നല്ല പാട്ടുകൾ കിട്ടിയാൽ മാത്രം അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് അതും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര സന്തോഷിക്കില്ല. നല്ലത് തന്നെ കൊടുക്കണം. ആ നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് മലയാളികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ആ റിതം ആൻഡ് ലിറിക്സിന്റെ ഒരു മാജിക് അദ്ദേഹം കാണിച്ചതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ സോങ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു പാട്ട് അദ്ദേഹത്തിനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡയറക്ടർ. അങ്ങനെയാണ് റൺവേ എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു പൂജാ സോങ് അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒക്കെ നമ്മളുടെ ഒരു ബ്ലിസ് മോർണിംഗ് ബ്ലിസ്സിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, പുലരിയിലൊരു പൂന്തിന്നൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യലാണ്. ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു സോങ് ചെയ്തു എന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് എന്നും മലയാളികളോട്, മലയാളികളൊരു ലൈഫ് സേവിയർ ആണ് അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സേവിയർ ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അവിശാലമായ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. യെസ്, അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. റൺവേ എന്ന സിനിമയിൽ നിന്ന് കൈതപ്രം വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂജാ സോങ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള സോങ്. ആൻഡ് ഇത്രയും നേരം നമ്മൾ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകന്റെ പല മനോഹരമായ ഗാനങ്ങളിലൂടെ കടന്നുപോയി. ആൻഡ് ഇനിയും ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കഥയുമായി നമ്മൾ കൂട്ടുകൂടും. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീറ ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.